ഭാദ്രപദം 1, കൊല്ലവർഷം 1202, ചിങ്ങം 7. 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ച. സമയം 5:53 45 സെക്കൻഡും. 101.9 MHz-ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ജോഹി വാഗ്മിത എന്ന്. ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും സദാ ചിലച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത ശമം വന്ന മനസ്സിൻ്റെ ലക്ഷണമല്ല. മർമ്മമറിയുന്ന മർമ്മവിദഗ്ധൻ കണ്ടവരെയൊക്കെ തല്ലാറില്ല, തൊടുന്നതെല്ലാം മർമ്മമാണ്. അതുപോലെയാണ് വാക്കിൻ്റെ മർമ്മമറിയുന്നവനും. മിതത്വം സ്വാഭാവികമാകും, അതാണ് മൗനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണാധികാരികൾ വാചാലന്മാരാകുന്നത് ആപത്താണ്. ശക്തിയുടെ ലക്ഷണമാണ് ക്ഷമ. കായിക ശക്തി മാത്രമല്ല, മനഃശക്തിയും ബുദ്ധി

സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ ആ മഹാത്മാവ് ഒഴിഞ്ഞ ചരക്കുവണ്ടിയുടെ വാഗണിൽ രാത്രി കഴിച്ചുകൂട്ടിയിരുന്നു. അനുഭവ വിവരണം എന്നല്ലാതെ അതൊന്നും പ്രശംസാ പ്രകീർത്തനങ്ങളല്ല. ത്യാഗധനനായ ദിലീപനും ആ ത്യാഗത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നതിൽ വിമുഖനായിരുന്നു എന്നല്ല, ദിലീപനെപ്പോലുള്ള ഭരണാധികാരികളെ രാജർഷിമാരെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. രാജ്യാശ്രമ മുനി, രാജ്യമാകുന്ന ആശ്രമത്തെ പരിരക്ഷിച്ചു പോരുന്ന മുനി,

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: സമയം 7 മണി. നമസ്തേ അനന്തപുരിയിലെ, ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ഇതാണ്: വാഹനാപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര ചികിത്സാ ചെലവ് അനുവദിക്കുന്ന കേന്ദ്ര പദ്ധതിയായ PM RAHAT പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: വാഹനാപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര ചികിത്സാ ചെലവ് അനുവദിക്കുന്ന കേന്ദ്ര പദ്ധതിയായ PM RAHAT പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കാം. ഇനി കേൾക്കാം
2: കാർഷിക മേഖല വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T. Siddiq അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ അഥവാ KIPCO ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന KIPCO ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ KIPCO ചിക്കൻ ഏജൻസികളില്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 6950024 എന്ന മേൽവിലാസത്തിലോ KIPCO@gmail.com എന്ന ഇമെയിലിലോ അയയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9809159559 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. ക്ഷീരവികസന വകുപ്പിന്റെ www.kheerasri.kerala.gov.in എന്ന വെബ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04862220999. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം, അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9447237868 9605860005. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും 1 സെപ്റ്റംബർ ചൊവ്വാഴ്ച കണ്ണൂർ തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്,

0: കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും ഈ മാസം 24 വൈകുന്നേരം 4 മണിക്ക് മുൻപ് 0497-2763-473 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം. 100 Days ഓഫ് ലവ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസന്താ.

0: ഇന്ന് ഓഗസ്റ്റ് 23. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോൾ അറിയാം.
1: ചരിത്രത്തിൽ ഇന്ന് അന്താരാഷ്ട്ര അടിമ കച്ചവട സ്മരണാദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 23-നാണ് യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം ആചരിക്കുന്നത്. ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്ന അടിമ കച്ചവടത്തിന്റെ ക്രൂരതകളെക്കുറിച്ചും അതിനെതിരെ പോരാടിയ മനുഷ്യരുടെ ത്യാഗത്തെക്കുറിച്ചും വരും തലമുറകളെ ഓർമ്മിപ്പിക്കാൻ ഈ ദിനം വിനിയോഗിക്കുന്നു. 1791 ഓഗസ്റ്റ് 22-23 രാത്രിയിൽ ഇന്നത്തെ ഹെയ്ത്തിയും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഉൾപ്പെടുന്ന സാന്റോ ഡൊമിംഗോയിൽ അടിമകൾ നടത്തിയ വിപ്ലവമാണ് അറ്റ്ലാന്റിക് അടിമക്കച്ചവടത്തിന്റെ തകർച്ചയ്ക്ക് അടിത്തറ പാകിയത്. ഇതിന്റെ സ്മരണയ്ക്കായാണ് ഓഗസ്റ്റ് 23 ഈ ദിനമായി തിരഞ്ഞെടുത്തത്. വംശീയതയ്ക്കും മുൻവിധിക്കുമെതിരെ പോരാടാനും ചരിത്രപരമായ ഈ ദുരന്തത്തിന് ഇരയായവരോടുള്ള ആദര സൂചകമായി 1998 മുതലാണ് യുനെസ്കോ ഈ ദിനാചരണം ആരംഭിച്ചത്. 2023 ഓഗസ്റ്റ് 23-നാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സേഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഈ ചരിത്ര നേട്ടത്തിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് LV-M3-M4 റോക്കറ്റ് ഉപയോഗിച്ചാണ് പേടകം വിക്ഷേപിച്ചത്. മലയാള കവിതയിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ പ്രശസ്തനായ കവിയും നിരൂപകനും പണ്ഡിതനുമായ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ അന്തരിച്ചത് 2006 ഓഗസ്റ്റ് 23-നാണ്. മലയാള കവിതാ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന ദീർഘ കവിത. പരമ്പരാഗത കാൽപ്പനിക ശൈലിയിൽ നിന്ന് മാറി മലയാള കവിതയെ ആധുനികതയുടെയും ആത്മസംഘർഷങ്ങളുടെയും പുതിയൊരു യുഗത്തിലേക്ക് നയിച്ചത് ഈ കൃതിയാണ്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ടിം ബെർണേഴ്സ്-ലീ വികസിപ്പിച്ചെടുത്ത വേൾഡ് വൈഡ് വെബ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് 1991 ഓഗസ്റ്റ് 23-നാണ്. ഈ സുപ്രധാന ദിനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ഇന്റർനെറ്റ് ദിനമായി ലോകവ്യാപകമായി ആചരിക്കുന്നു. വിവര സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ യുഗത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണിത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന പ്രശസ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകനുമായ തങ്കുത്തിരി പ്രകാശം ജനിച്ചത് 1872 ഓഗസ്റ്റ് 23-നാണ്. സൈമൺ കമ്മീഷനെതിരെ എന്ന പോലെ ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കെതിരെയും ധീരമായി നെഞ്ചുകാട്ടി പോരാടിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. മദ്രാസ് പ്രസിഡൻസിയുടെ പ്രധാനമന്ത്രിയായും പിന്നീട് രൂപീകരിക്കപ്പെട്ട ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും സർദാർ വല്ലഭ് ഭായ് പട്ടേൽ ഔദ്യോഗികമായി ചുമതലയേറ്റത് 1947 ഓഗസ്റ്റ് 23-നാണ്. 500-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഏകീകൃത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു.
2: വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ അപ്ലൈ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
4: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
8: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിലെന്ന് സ്ത്രീകളിലെ വിളർച്ച, കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
9: രക്തത്തിൽ ഓക്സിജൻ എത്തിക്കാൻ ആവശ്യമായ ചുവന്ന രക്താണുക്കൾ ഇല്ലാതാകുന്ന അവസ്ഥയാണ് വിളർച്ച എന്ന് വിളിക്കുന്നത്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ സാന്ദ്രതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആരോഗ്യവതിയായ ഒരു സ്ത്രീക്ക് സാധാരണയുള്ള ഹീമോഗ്ലോബിന്റെ അളവ് പരിധി ഡെസിലിറ്ററിന് 12 മുതൽ 15.5 ഗ്രാം വരെയാണ്. അതേസമയം ആരോഗ്യവാനായ ഒരു പുരുഷന് ഇത് ഡെസിലിറ്ററിന് 15 മുതൽ 17.5 ഗ്രാം വരെ ആകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 15 മുതൽ 49 വയസ്സിനിടയിലുള്ള 3 സ്ത്രീകളിൽ ഒരാൾക്ക് വിളർച്ച അനുഭവപ്പെടുന്നു. ഗർഭിണികളിൽ ഏകദേശം 40% പേർക്കും വിളർച്ച ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഗർഭിണികളിൽ ഉണ്ടാകുന്ന വിളർച്ച ശിശുമരണങ്ങളെയും മാസം തികയാതെയുള്ള ജനനങ്ങളെയും ചാപിള്ള, ജനന സമയത്ത് ശിശുവിന്റെ ഭാരക്കുറവ് തുടങ്ങിയ ഉപദ്രവങ്ങളെ ഉണ്ടാക്കുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും 40% വിളർച്ച നിരീക്ഷിച്ചിട്ടുണ്ട്. വിളർച്ചയുള്ള സ്ത്രീകളിൽ തലകറക്കം അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുമെന്ന തോന്നൽ, ക്ഷീണം, ബലഹീനത, വേഗത്തിലുള്ളതോ ക്രമരഹിതമോ ആയ ഹൃദയമിടിപ്പ്, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, വിളറിയതോ വരണ്ടതോ ആയ ചർമ്മം, അസ്ഥിസന്ധി വേദനകൾ, വയറുവേദന, ഊർജക്കുറവ്, ശ്രദ്ധയില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. സ്ത്രീകളിൽ വിളർച്ചയ്ക്കുള്ള കാരണങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത്. ചില സ്ത്രീകളിൽ ഗർഭാശയ മുഴകൾ മൂലം ആർത്തവ രക്തസ്രാവം കൂടുതലായിരിക്കാം. ഇത് വിളർച്ചയിലേക്ക് നയിക്കുന്നു. ഇതുകൂടാതെ എൻഡോമെട്രിയോസിസ് എന്ന അസുഖത്തിലും ആർത്തവ രക്തസ്രാവം കൂടുതലായിട്ടുണ്ടായി വിളർച്ചയിലേക്ക് എത്തിക്കുന്നു. സ്ത്രീകളിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് ഇരുമ്പിന്റെ കുറവ് മൂലമുള്ള വിളർച്ചയാണ്. ഭക്ഷണത്തിലെ ഇരുമ്പിന്റെ അപര്യാപ്തത മൂലം ശരീരത്തിൽ ആവശ്യത്തിന് ഇരുമ്പ് ലഭിക്കാതെ വരുന്നത് വിളർച്ചയിലേക്ക് നയിക്കുന്നു. വിറ്റാമിന്റെ കുറവാണ് വിളർച്ചയ്ക്കുള്ള മറ്റൊരു കാരണം. പ്രത്യേകിച്ചും വിറ്റാമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റ്, സിങ്ക്. ഇതുകൂടാതെ ചില മരുന്നുകൾ ആമാശയ വീക്കം, ആമാശയത്തിലെ അൾസറുകൾ, മൂലക്കുരു, അപകടങ്ങൾ, ശസ്ത്രക്രിയ തുടങ്ങിയ കാരണങ്ങളും വിളർച്ചയുണ്ടാക്കുന്നു. വിളർച്ചയുടെ പ്രതിവിധികളാണ് ഇനി പറയുവാൻ പോകുന്നത്. എല്ലാത്തരം വിളർച്ചയിലും വൈദ്യസഹായം ആവശ്യമാണ്. ഇതിൽ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന വിളർച്ചയിൽ ആയുർവേദ മരുന്നുകൾ ഫലപ്രദമാണ്. ദ്രാക്ഷാരിഷ്ടം, ലോഹാസവം, ദ്രാക്ഷാദി ലേഹ്യം, നവായസ ലൗഹം, ആമലകി രസായനം തുടങ്ങിയ മരുന്നുകൾ വൈദ്യനിർദ്ദേശത്തോടുകൂടി സേവിക്കാവുന്നതാണ്. ആഹാരത്തിൽ ധാരാളം ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചുവന്ന മാംസം, ഉണങ്ങിയ പഴങ്ങൾ, മുരിങ്ങയില തുടങ്ങിയവ കഴിക്കുമ്പോൾ ഇരുമ്പിന്റെ കുറവ് നികത്തുവാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി അടങ്ങിയ സിട്രസ് പഴങ്ങൾ, തണ്ണിമത്തൻ, തക്കാളി എന്നിവ ധാരാളം കഴിക്കുന്നത് വഴി ഇരുമ്പ് ശരീരത്തിൽ നന്നായി ആഗിരണം ചെയ്യുവാനും സഹായിക്കുന്നു. ഒരു സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന വിളർച്ചയെ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സ നൽകേണ്ടത് അനിവാര്യമാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ത്രീകളിലെ വിളർച്ച, കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേഷ് നാരായണൻ.
4: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
10: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
11: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
12: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
13: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
12: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
13: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
14: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
15: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
14: പലിശരഹിത EMI,
15: 30,000 വരെ ക്യാഷ് ബാക്ക്,
14: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
15: മൈജി മാസ് EMI മേള, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
16: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
17: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
18: തൊഴിൽ ദർശനം.
19: പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SC/ST/OBC വിഭാഗക്കാർക്കായുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റാണിത്. ക്ലറിക്കൽ കേഡറിലുള്ള 1538 ഒഴിവുകളാണ്. ST 1219, SC 207, OBC 112. കേരളത്തിൽ ഒഴിവില്ല. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. ഒഴിവ് ചെന്നൈ 65, ബംഗളൂരു 120, അമരാവതി 88, ഭോപ്പാൽ 160, ഭുവനേശ്വർ 111, ചണ്ഡീഗഡ് 93, ഹൈദരാബാദ് 32, ജയ്പൂർ 106, കൊൽക്കത്ത 55, ലക്നൗ 31, മഹാരാഷ്ട്ര മുംബൈ മെട്രോ 165, ഡൽഹി 17, ഗാന്ധിനഗർ 289, ഗുവാഹട്ടി 61, പട്ന 145. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 2026 April 1 20 28 വയസ്സിനും ഇടയിൽ. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഭിന്നശേഷിക്കാരായ OBC വിഭാഗക്കാർക്ക് 13 വർഷത്തെയും ഭിന്നശേഷിക്കാരായ SC/ST വിഭാഗക്കാർക്ക് 15 വർഷത്തെയും ഇളവ് ലഭിക്കും. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, നിയമപരമായി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞവർ എന്നിവർക്കും വിമുക്തഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് OBC വിഭാഗക്കാർക്ക് 750 രൂപ, SC/ST ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. നിലവിൽ SBIയിൽ ക്ലറിക്കൽ കേഡറിൽ ജോലി ചെയ്യുന്നവർക്കും മുൻപ് ക്ലറിക്കൽ കേഡറിൽ ജോലി ചെയ്ത് രാജിവെച്ചവർക്കും അപേക്ഷിക്കാനാവില്ല. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbi.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 27. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ ജനറൽ മാനേജർ, മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. ജനറൽ മാനേജർ റെഗുലർ ഒഴിവ് 2, ഓപ്പറേഷൻസ് ആൻഡ് മെയിന്റനൻസ് 1, സിഗ്നലിംഗ് ആൻഡ് ടെലികോം 1. യോഗ്യത: ഓപ്പറേഷൻസ് ആൻഡ് മെയിന്റനൻസ് വിഭാഗത്തിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുള്ള BE, BTECഉം സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള BE, BTECഉം. പ്രവൃത്തി പരിചയം വേണം. പ്രായം 55 വയസ്സ് കവിയരുത്. മാനേജർ ഫിനാൻസ് ഒഴിവ് 1. യോഗ്യത: 60% മാർക്കോടെയുള്ള CA, CMA, MBA, 7 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. എക്സിക്യൂട്ടീവ് HR, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് HR ഒഴിവ് 2. യോഗ്യത: 60% മാർക്കോടെ HRൽ സ്പെഷ്യലൈസേഷനോടുകൂടിയ MBA അല്ലെങ്കിൽ തത്തുല്യം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് 2 വർഷത്തെയും എക്സിക്യൂട്ടീവിന് 3 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. പ്രായം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് 30 വയസ്സും എക്സിക്യൂട്ടീവിന് 32 വയസ്സും. ലാൻഡ് അക്വിസിഷൻ ഓഫീസർ റീ എംപ്ലോയ്മെന്റ് ഒഴിവ് 1. എല്ലാ തസ്തികകളിലേക്കും ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.kochimetro.org/careers. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kochimetro.org/careers.
18: തൊഴിൽ ദർശനം.
20: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
21: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഈ ആറപ്പ വില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
18: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
22: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
23: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
22: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
24: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
0: ഇനി കേൾക്കാം പൊന്മുടി പുഴയോരത്ത് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും മഞ്ജരിയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജയുടെ സംഗീതത്തിൽ.

0: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park August 13 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
3: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
4: അതിനെന്താ വിട്ടപ്പിള്ളി 3 days കോമ്പൻ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
3: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,991 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
4: വിട്ടപ്പിള്ളി ഏജൻസീസ്.
5: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
6: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
7: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
6: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
7: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
6: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
7: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
8: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
6: എന്നാ പറയാം?
8: 90, 72, 503, 503.
0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
9: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18K സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ August 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
10: നമസ്തേ, അനന്തപുരിയിൽ എനി കേൾക്കാം. ഫിലിപ്പ് ആൻഡ് ദ മങ്കി പെൻ എന്ന ചിത്രത്തിന് വേണ്ടി അരുണേലാട്ട് പാടിയ ഗാനം. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ.

0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: ഇനി കേൾക്കാം. പൊൻകുന്നം ദാമോദരൻ രചിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം നോട്ടം.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ. ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: 1st സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
6: കണ്ടതും കേട്ടതും
7: ദീപേ. എടി ദീപേ,
8: ഓ
7: ഒന്നിങ്ങോട്ട് വന്നേ.
8: എന്താ മനുഷ്യ, ആ രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ച്. പായസം അടുപ്പത്തിരിപ്പുണ്ട്, എന്താ കാര്യം?
7: ഒന്നുമില്ലടി, ഇന്നേ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കേണ്ട ദിവസങ്ങളാണ്. ഓണമല്ലേ വരുന്നത്?
8: അതെ.
7: ആഹാ, ഓണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, അതിലുമുപരി കുടുംബത്തിലെ ഒത്തൊരുമയുടെയും പരസ്പര സഹകരണത്തിന്റെയും മഹത്തായ ആഘോഷമല്ലേ?
8: എന്താ പെട്ടെന്നൊരു പച്ചപ്പും ഹരിതാഭയും?
7: എടി, ദുബായിൽ നിന്ന് എന്റെ ഓൾഡ് ബഡിയിൽ ഹരിയും ഫാമിലിയും ഇങ്ങോട്ട് വരുന്നു. അവൻ ഈ ഒത്തൊരുമ കാണിച്ചു കൊടുത്ത് നമുക്കങ്ങ് ജലസാകണം. ഹോ, അവന്റെ ദുബായ് വിശേഷങ്ങൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു.
8: ആഹാ, ഹരിയോ? എത്ര നാളായി കണ്ടിട്ട്. നന്നായി, അവൻ വരട്ടെ.
7: അതെ അതെ, അവൻ വരുന്നത് പ്രമാണിച്ചേ. 26 കൂട്ടം കറിയും 2 തരം പായസവും ഉള്ള ഒരൊന്നാം തരം സദ്യ വേണം. ഒന്നിനും കുറവ് വരരുത്. ഞാൻ ദാ എല്ലാത്തിന്റെ ലിസ്റ്റ് തരാം, നീ കുറച്ച് ആക്റ്റീവായിട്ട് നിക്കണേ.
8: ലിസ്റ്റോ? അപ്പൊ ഈ സദ്യ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെന്നാ പറയുന്നേ? നിങ്ങളുടെ ആ വലിയ ഒരു ഒത്തൊരുമയുണ്ടല്ലോ, അത് ഈ സദ്യ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാത്രം എന്തേ സ്കിപ്പാവുന്നേ?
9: ചേട്ടാ, ചേച്ചി,
8: ഓ
9: ഹാപ്പി ഓണം.
8: എടാ, 2 ദിവസം കൂടി കഴിയട്ടടാ ഹാപ്പി ഓണത്തിന്.
10: ഓ, ഓണം മൂട് കളയാതെ എന്റെ ചേച്ചി.
11: ആ വറുത്ത ഉപ്പേരിയും എടുത്തേ, ഒരു ഓണ സ്പെഷ്യൽ ട്രാൻസിഷൻ റീൽ എടുക്കാനാ.
8: ഞാനേ ഇവിടെ പായസത്തിന് തേങ്ങ ചിരുകടാ, ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചിരി തരുവാടാ.
11: അയ്യോ ചേച്ചി, എനിക്കേ ഇപ്പൊ പറ്റില്ല. ഞാനും ചേട്ടനും കൂടെ ഓണസത്യ മേക്കിംഗ് എന്ന പേരിലൊരു ട്രെൻഡിങ് റീൽ പ്ലാൻ ചെയ്യുന്നുണ്ടേ. ചേച്ചി ബാക്ക്ഗ്രൗണ്ടിൽ വിയർത്ത് കുളിച്ച് പണിയെടുക്കുമ്പോ ഞങ്ങൾ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കും, മില്യൺ വ്യൂസ് കിട്ടും.
7: കണ്ടോ ദീപേ, ഇതാണ് ഇന്നോവേഷൻ. നീ വെറുതെ ഇങ്ങനെ പാചകം ചെയ്താ മാത്രം പോരാ, അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആക്കണം.
8: എന്റെ ദൈവമേ, ദുബായിൽ നിന്ന് അതിഥികൾ വരുന്നു, വീട്ടിലെ 2 എണ്ണം റീൽസ് എടുക്കാൻ നടക്കുന്നു. സദ്യ കഴിക്കാൻ എല്ലാവർക്കും വേണം, ഉണ്ടാക്കാൻ ഈ ദീപ മാത്രം.
11: ചേച്ചി, ഒരു കാര്യം കൂടി, ദുബായിക്കാരുടെ കൂടെ ഒരു റീലിൽ ചേച്ചിയെയും കൂട്ടാം. പക്ഷേ കണ്ടീഷനുണ്ട്, അടുക്കളയിലെ പുക കാരണം ചേച്ചിയുടെ ഫേസ് മങ്ങരുത്.
8: ഓഹോ, അപ്പോ ഓണം എന്നാ എനിക്ക് പുകയും വിയർപ്പും, നിങ്ങൾക്ക് സദ്യയും റീൽസും.
7: എടി ദീപേ, നീ കൂടുതൽ ജാടയൊന്നും ഇറക്കണ്ട, താല്പര്യം ഇല്ലെങ്കിൽ പറ, ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് സദ്യ ഓർഡർ ചെയ്തോളാം. 10ഓ 20ഓ കാറ്ററിംഗുകാരെ ഒന്ന് വിളമ്പിക്കോളും.
11: എക്സാക്ട്ലി, ഓർഡർ ചെയ്താലേ സദ്യ അൺബോക്സിംഗ് റീൽ കൂടി എടുക്കാം, അല്ലേ?
7: അതെ അതെ അതെ. പക്ഷെ ദീപേ, പുറത്തുനിന്ന് ഓർഡർ ചെയ്താലേ നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേട് നിനക്കാണ്. അയ്യോ, ദീപയ്ക്കൊരു സദ്യ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ എന്ന് നാടൊട്ടുക്ക് അങ്ങ് പാട്ടാവും. പിന്നെ നാണക്കേടായി എന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നേക്കരുത്.
8: ഗംഭീരം, പണിയെടുക്കാൻ ഞാൻ, ലൈക്ക് വാങ്ങാൻ നിങ്ങൾ. ഇനി സദ്യ ഉണ്ടാക്കിയില്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടും എനിക്ക്. ആഹാ, എന്തൊരു കുടുംബ ബന്ധം, എന്തൊരു ഒരുമ. ഓണം വന്നാലും ഉണ്ണി പറന്നാലും എന്നെ പോലുള്ളവർക്ക് അടുക്കള തന്നെ ശരണം. റീൽ ആൻഡ് റിയൽ ഓണം കെങ്കേമമാണേ.
12: പിന്നണിയിൽ സുഷമ അനിൽ, വിനോദ് കല്ലറ, ബിജു കല്ലുവാതുക്കൽ, രചന അജിത് കുമാർ.
6: ഇതുവരെ കേട്ടത് കണ്ടതും കേട്ടതും.
1: ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
7: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
8: നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻ അപ്ലൈ.
8: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
9: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിൻ്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാ, രാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ സുവർണ സംഭാവനകളാണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പൂച്ചക്കാരും അണികെട്ടും എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ബിജു തിരുമല, സംഗീതം ജോൺസൺ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വ്യാവസായിക സാമ്പത്തിക ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായി ഇന്ത്യ ഇടപഴകണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ചേരും. ബ്രിക്സിലെ 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. അഖിലേന്ത്യാ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ എഡ്യൂക്വിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കാരണം കാണിക്കൽ നോട്ടീസ്. വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഏജൻസിയുമായി കരാർ അടിയന്തര പ്രാബല്യത്തോടെ മരവിപ്പിച്ചതായി NTA അറിയിച്ചു. പാലക്കാട് ഡിവിഷന് കീഴിലെ മംഗലൂരു ഉള്ളാൽ മേഖലയെ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗം. AKM അഷ്റഫ് MLA ഇത് സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി കല്ലൂരിൽ വിൽപ്പനയ്ക്കെത്തിച്ച 281 ഗ്രാം MDMA എക്സൈസ് സംഘം പിടികൂടി. മൊത്തക്കച്ചവടക്കാരൻ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം ഇന്നലെ രാത്രി ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. പശുമല പേക്കാനം സ്വദേശി ധർമ്മരാജാണ് മരിച്ചത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് ജയം. ട്രിവാൻഡ്രം റോയൽസിനെ 11 റൺസിനാണ് അവർ തോൽപ്പിച്ചത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 10 മണിക്ക്.

0: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: വാഹനാപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര ചികിത്സാ ചെലവ് അനുവദിക്കുന്ന കേന്ദ്ര പദ്ധതിയായ PM രാഹത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. പ്രൈം മിനിസ്റ്റർ റോഡ് ആക്സിഡന്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷോർഡ് ട്രീറ്റ്മെന്റ് എന്നതാണ് PM രാഹത്തിന്റെ പൂർണ്ണരൂപം. മറ്റൊരു ചോദ്യവുമായി നാളെ വീണ്ടും എത്താം. ഇനി കേൾക്കാം കാലം സാക്ഷി.
1: കവിയും ഭാഷാ പണ്ഡിതനും അധ്യാപകനും വിമർശകനുമായ കെ അയ്യപ്പ പണിക്കർ 1930 സെപ്റ്റംബർ 12 കുട്ടനാട്ടിലെ കാവാലത്ത് ജനിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ഐച്ഛികമായെടുത്ത് BA ഓണേഴ്സും പാസായി. അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് MA PhD ബിരുദങ്ങളും നേടി. വിവിധ കോളേജുകളിൽ അധ്യാപകനായി. ആദ്യകാലത്ത് ചെങ്ങമ്പുഴയുടെയും മറ്റും സ്വാധീനമുള്ള കവിതകൾ രചിച്ചു. പലതിനും വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചർ, KM പണിക്കർ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങിയ ഇംഗ്ലീഷ് കൃതികളും മയക്കോവ്സ്കിയുടെ കവിതകൾ, ക്യൂബൻ കവിതകൾ തുടങ്ങിയ വിവർത്തനങ്ങളും അയ്യപ്പ പണിക്കരുടെ കൃതികൾ കുരുക്ഷേത്രം, ഗോത്രയാനം, 10 കവിതകളും പഠനങ്ങളും തുടങ്ങി നിരവധി രചനകൾ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാവ്യ പുരസ്കാരം, കവിതയ്ക്കും നിരൂപണത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ പ്രൈസ്, സരസ്വതി സമ്മാൻ തുടങ്ങി നിരവധി.

0: പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2006 ഓഗസ്റ്റ് 23 അയ്യപ്പ പണിക്കർ അന്തരിച്ചു.
1: മഹാഭാരതം വനപർവ്വത്തിൽ വിവരിച്ചിട്ടുള്ള സൗഗന്ധിക അപഹരണ കഥ കേരളീയരായ കവികളുടെയും സഹൃദയരുടെയും രസവാസനകളെ 1000 കൊല്ലമായി ഉദ്ദീപിപ്പിച്ചു പോന്നിട്ടുണ്ട് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ക്രിസ്തുവിന് പിന്നീട് 9-ാം ശതകത്തിലോ 10-ാം ശതകത്തിലോ വിരചിതമായതെന്ന് ഉള്ളൂർ വിശേഷിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം സംസ്കൃത വ്യായോഗമാണല്ലോ ഈ സൗഗന്ധികങ്ങളിൽ ഏറ്റവും പഴക്കമേറിയത്. ചാക്യാന്മാർ പണ്ടേ കൂടിയാട്ട് രൂപമായി രംഗാവതരണം നടത്തിപ്പോരുന്ന കല്യാണ സൗഗന്ധികം വ്യായോഗം രചിച്ചത് പറവൂർ നീലകണ്ഠകവിയാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. കേരളീയ സംസ്കൃത സാഹിത്യകൃതികളിൽ ആ വ്യായോഗത്തിന് പ്രത്യേക പ്രാധാന്യവുമുണ്ട്. കല്യാണകനെന്ന വിദ്യാധരൻ കഥാപാത്രമായി വരുന്നതുകൊണ്ടായാലും സഹോദര യുഗ്മത്തിന്റെ കൂടിച്ചേരലെന്ന മംഗളകർമ്മം ആവിഷ്കരിക്കുന്നതുകൊണ്ടായാലും കല്യാണ സൗഗന്ധികമെന്ന പേരിലാണ് പിൽക്കാല മലയാള കവികൾ ഈ ഇതിവൃത്തം ഉപയോഗിച്ച് രചിച്ച കൃതികൾ അറിയപ്പെടുന്നത്. വിശദാംശങ്ങളിൽ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് സൗഗന്ധിക കഥ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള അനേകം കൃതികളിൽ കൊല്ലം 8-ാം ശതകത്തിൽ രചിച്ചിട്ടുള്ള കല്യാണ സൗഗന്ധികം ചമ്പു, കൊല്ലം 9-ാം ശതകത്തിൽ കോട്ടയത്ത് വിദ്വാൻ തമ്പുരാൻ എഴുതിയ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ, അതിന്റെ അനുകരണമെന്നോണം കാർത്തിക തിരുനാൾ രചിച്ച തെക്കൻ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ, കൊല്ലം 10-ാം ശതകത്തിൽ കുഞ്ചൻ നമ്പ്യാർ അല്ലെങ്കിൽ രാമപാണിവാദൻ രചിച്ചു എന്ന് ഉള്ളൂർ പറയുന്ന ഭാരതം ആട്ടക്കഥയുടെ ഭാഗമായ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ, കൊല്ലം 10-ാം ശതകത്തിൽ രചിക്കപ്പെട്ട കല്യാണ സൗഗന്ധികം ഏകവൃത്തം കൈകൊട്ടിക്കളിപ്പാട്ട്, ഏതാണ്ട് അതേ കാലത്ത് മച്ചാട്ട് നാരായണൻ ഇളയത് എഴുതിയ കല്യാണ സൗഗന്ധികം 2 കൈകൊട്ടിക്കളിപ്പാട്ട്, ഇതിലെല്ലാം പ്രധാനമായി കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ എന്നിവ പ്രത്യേകം എടുത്തു പറയേണ്ടവയാണ്.
0: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് കെ അയ്യപ്പ പണിക്കരുടെ ശബ്ദം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജിയോണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: ആയിരം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം
1: ഇനി കേൾക്കാം. പവിത്രം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശരത്.

0: നമുക്ക് ചുറ്റും ഓണത്തോടനുബന്ധിച്ച് ഇന്നും നബിദിനമായ 25-നും റേഷൻ കടകൾ പ്രവർത്തിക്കും. 25-ന് നിയന്ത്രിത അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിലെ കോളേജുകളിൽ 4 വർഷ ബിരുദത്തിന് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 14 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് https://admissions.keralayuniversity.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 8281883052. കേരള സർവകലാശാലയിൽ ഓൺലൈൻ പഠനത്തിനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ ഏതാനും ഒഴിവുകളുണ്ട്. ഈ മാസം 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് www.arabickku.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 944682741. ഈ അധ്യയന വർഷത്തെ DNB പോസ്റ്റ് ഡിപ്ലോമ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഈ മാസം 29 രാവിലെ 11 മണി വരെ നീട്ടിയിട്ടുണ്ട്. വിവരങ്ങൾക്ക് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഈ മാസം 25 വരെ മിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്ക് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മീൻപിടുത്ത തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണമോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
6: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
7: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
8: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
9: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
10: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
9: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
10: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
0: നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജെറി അമൽദേവ്.

0: ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
4: ആരെ കാണാൻ പോവാ?
3: ഭഗവതിയെ കാണാൻ.
4: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
3: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
7: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31st വരെ.
10: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
11: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
12: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
11: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
13: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡില് ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
14: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
13: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
15: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
16: അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയത്, രചന മനു മഞ്ജിത്, സംഗീതം അരുൺ മുരളീധരൻ.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971 വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക് കർട്ടൻ ഫർണിഷിംഗ് ക്ലോത്ത് മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ
4: ഫർണിഷിംഗ് അവന്യൂ ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ് കോൾ 9447210874
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
6: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
7: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
6: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
7: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
6: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
8: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9 ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
9: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
10: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
11: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
12: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
11: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
12: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
11: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
12: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
13: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
11: എന്നാ പറയാം?
13: 90 72 503 503.
14: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
15: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
14: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
15: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
16: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
17: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
16: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
18: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
19: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
20: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
21: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
22: നോവൽ സഞ്ചാരം.
23: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
24: ഇവിടെ സുഖമല്ലേ? കാർത്തികേയൻ വീണ്ടും അന്വേഷിച്ചു. അതെ, ശമ്പളമൊക്കെ ശരിക്ക് കിട്ടുന്നില്ലേ? ഉവ്വ്. പിന്നെ അമ്മയുടെ സുഖക്കേട് അധികമാണ്. ചികിത്സ ചെയ്യുന്നില്ലേ? ഇല്ല. പണമില്ലാഞ്ഞിട്ടാണോ? അമ്മ കൂട്ടാക്കാഞ്ഞിട്ടാണ്. ആഹാ. അയാൾ കുപ്പായ കീശയിലേക്ക് കൈതിരികി ഒന്ന് നിന്നാടി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു, എന്നെ ഇഷ്ടമാണോ? രാധ മുഖം താഴ്ത്തി നിന്നു. ആ മാറിടം കിതച്ചുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്തു. അയാൾ വീണ്ടും അന്വേഷിച്ചു, പറയൂ, ഇഷ്ടമില്ലേ? എന്നെ വിടൂ. അവളുടെ തൊണ്ട ഇടറിയിരുന്നു. ഞാൻ പണം തരാം, കൈ നിറയെ തരാം. ഞാൻ ഒരു പിശുക്കനൊന്നുമല്ല. സമ്പാദിക്കാനും ചെലവിടാനും എനിക്കറിയാം. നീ ആവശ്യപ്പെടുന്ന പണം. എന്നെ വിടൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളുരുകി വരുന്നതായിരുന്നു ആ ശബ്ദം. എന്തിനു കരയുന്നു? ദിവാൻജി പുഞ്ചിരി തൂകി. ഞാൻ കയ്യേറാനൊന്നും വരുന്നില്ല. ഇഷ്ടമില്ലാത്ത ഒരാളെ കടന്നാക്രമിക്കുന്ന തെമ്മാടിയല്ല ഞാൻ. ഇന്നലെ വടക്കേക്കെട്ടിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഒരിഷ്ടം തോന്നി. ഞാൻ നിന്നോടത് അറിയിച്ചു, അത്രയേ ഉള്ളൂ. നോക്കൂ, എൻ്റെ കയ്യിൽ പണമുണ്ട്, നിനക്ക് അത് ആവശ്യമുണ്ട്. പണം കൂടാതെ ഇക്കാലത്ത് ആർക്കും ജീവിക്കാൻ കഴിയില്ല. നീ ആവശ്യപ്പെടുന്നത് തരാൻ ഞാൻ തയ്യാറാണ്. ഒരു നെക്ലേസോ 100 രൂപിക നോട്ടോ, അതിലധികമോ നിന്റെ മടിയിലാണെന്ന് വിചാരിച്ചോളൂ. ഒരു ലേലപ്പട്ടിക വായിക്കും പോലെ അയാൾ പറഞ്ഞു തീർത്തു. എന്നെ വിടൂ. അവൾ അതേ വാക്ക് തന്നെ ആവർത്തിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ഒരു മാന്യനാണ്, ഞാൻ ആരെയും ആക്രമിക്കുകയില്ല. നിനക്ക് പോകാം, ഒന്നോർത്തോളൂ, ഒരവസരം നഷ്ടപ്പെട്ടുവെന്ന് നീ നാളെ ദുഃഖിക്കും. സാധു പെണ്ണേ, ഭാഗ്യം ആരുടെ പടിക്കലും രണ്ടു പ്രാവശ്യം വരില്ല. വാതിൽക്കൽ നിന്ന് നീങ്ങി നിന്ന് പറഞ്ഞു, ഇവിടെ നിന്നാൽ ഞാൻ നിനക്കൊരു ഭാവി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതാ വഴി, നിന്റെ കഷ്ടപ്പാടിലേക്ക് തന്നെ പോയിക്കോ. അവൾ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് പുറത്തേക്ക് കടന്നുപോയി. കോണിപ്പടിയിന്മേൽ നേത്യാരമ്മ തൂണുപോലെ നിൽക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. അവർ ഒന്നും പറഞ്ഞില്ല. കോണിയിറങ്ങുമ്പോൾ ദിവാൻജി നൽകിയ ഉപദേശം അവളുടെ ചെവിയിൽ വന്നലച്ചു. വിഡ്ഢി, അമ്മയും മകനും കൂടി മുകളിൽ വെച്ച് ഒരു ചെറു സമരം നടന്നുവെന്ന് അവൾക്ക് പിന്നീട് മനസ്സിലായി. തുടുത്ത മുഖവുമായി വടക്കേക്കെട്ടിലേക്ക് കടന്നുവന്ന ആ തറവാട്ടമ്മ രാധയെ അടുത്തു വിളിച്ച് രഹസ്യമായി പറഞ്ഞു, ആരോടും പറയരുത് കേട്ടോ, കഥയില്ലാത്ത ചെക്കൻ. നീ ഇത്രയും ഗുരുത്വമുള്ള പെണ്ണാണെന്ന് കണ്ട് എനിക്ക് നന്നേ സന്തോഷമുണ്ട് കേട്ടോ. ആൺകുട്ടികൾ പതറും, പെണ്ണിനാണ് അടക്കം വേണ്ടത്. വല്ലതും പുറത്തറിഞ്ഞാൽ ദുഷ്പേര് നിനക്കാണ് കേട്ടോ, അതോർത്തോളൂട്ടോ. അവർ ഒരു 10 രൂപയുടെ നോട്ട് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കവിളിൽ തട്ടി. പാവം, രാധ തേങ്ങി തേങ്ങി കരഞ്ഞു. ആ 10 രൂപയുടെ നോട്ട് പിച്ചിക്കീറി അവരുടെ മുഖത്തേക്ക് എറിയാൻ തോന്നി. പക്ഷേ കൈകൾ അനങ്ങിയില്ല. അന്നു രാത്രി മുഴുവനും ഉറങ്ങാനും കഴിഞ്ഞില്ല. വ്യസനവും ഈറയും. ആരെയാണ് ശകാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഏറ്റവുമധികം ദേഷ്യം തോന്നിയത് കുഞ്ഞിരാമനോടാണ്. തന്നെ അവിടെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്ത് കടന്നു കളഞ്ഞു. അതാലോചിച്ചപ്പോൾ ഒരരിശം, ഇതിന് വേണ്ടതുണ്ട്. അവൾ തന്നെ തന്നെ പറഞ്ഞു, നീട്ടിക്കാട്ടിയ കൈ കടന്നു പിടിക്കണം. പെട്ടെന്ന് ഹൃദയത്തിൽ നിന്നൊരു മുഴക്കം. ആ ശബ്ദം

0: കുഞ്ഞിരാമന്റേതായിരുന്നു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
4: സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റും 55 സെക്കൻഡ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
7: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ജംഗ്ഷൻ ഇളംകുളം ശ്രീകാര്യം മണ്ണന്തല ജംഗ്ഷൻ പ്യുവർ ഗോൾഡ് തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ആകാശത്തേക്ക് പറന്നുയരാനുള്ള ആഗ്രഹം പറയുന്ന ചില ഗാനങ്ങളാകട്ടെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന്. ആദ്യം വിമാനം എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദും ശ്രേയാ ഘോഷാലും പാടിയത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശത്തേക്ക് പറന്നുയരാനുള്ള ആഗ്രഹം പറയുന്ന ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
8: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
9: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
10: ആ കാലയളവിലെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് കലോത്സവം, അതിന്റെ ആവേശം, മത്സരം, ചലച്ചിത്ര ഉത്സവം, കായിക ഉത്സവങ്ങൾ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതവുമായി ബന്ധപ്പെട്ട നിറമാർന്ന ഓർമ്മകൾ തന്നെയാണ്. പഠനത്തോടൊപ്പം കലാരാഷ്ട്രീയം, സൗഹൃദം, മറ്റ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിന്റെ സുവർണ സംഭാവനകളാണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി വില്ലൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഹരിനാരായണൻ, സംഗീതം ഫോർ മ്യൂസിക്സ്.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-ന് ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
6: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
0: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
7: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
8: 5 കർഷകരെ ഒരുമിച്ച് അവർ അന്യോന്യം സർട്ടിഫൈ ചെയ്യണം. അപ്പൊ അവര് തമ്മിലേക്കുള്ള ഒരു ബന്ധവും അതിലൂടെ വളരെയാണ് ചെയ്യുക. അതായിരുന്നു ആക്ച്വലി പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ്. അതായിരുന്നു
7: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
10: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
11: മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്കും കല്യാണിയും പാടിയത് കേൾക്കാം. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി.

2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: സമ്മാനങ്ങളെ മനസ്സിലും കേറി, കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
6: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
8: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
7: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
9: ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം.

സമയം 9:30. ഗാനോപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്ന് 2021 മുതലുള്ള കാലഘട്ടത്തിലെ ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾപ്പിക്കുന്നത്. ആദ്യം മാളികപ്പുറം എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ രഞ്ജിൻ രാജ് പാടിയത്. ഗാനരചന ഹരിനാരായണൻ.

0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: ഓണം ഷോപ്പിംഗിന് UPI എടുക്കണോ കാർഡ് എടുക്കണോ?
2: UPI എടുത്തോ മൈ ജീരാ പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ UPI ക്യാഷ് ബാക്ക്.
1: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
2: TNC അപ്ലൈ.
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
6: മീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
7: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
6: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ട്?
7: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
6: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
8: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R പാർക്ക്, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
9: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
10: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
9: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
11: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
12: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.
13: ഗാനോപഹാരത്തിൽ ഇനി ഭീഷ്മപർവം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും സുഷിൻ ശ്യാമും പാടിയത്, രചന വിനായക് ശശികുമാർ, സംഗീതം സുഷിൻ ശ്യാം.

0: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണമോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
6: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
7: കുടുങ്ങി
8: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
10: ഗാനോപഹാരത്തിൽ ഇനി ARM എന്ന ചിത്രത്തിന് വേണ്ടി KS ഹരിശങ്കറും അനില രാജീവും പാടിയ ഗാനം കേൾക്കാം. രചന മനു മഞ്ജിത്, സംഗീതം ദിബു 99 തോമസ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October വരെ.
6: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
7: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഫീനിക്സ് എന്ന ചിത്രത്തിന് വേണ്ടി കപിൽ, കപിലൻ, ചിത്ര എന്നിവർ പാടിയതാണ്. രചന വിനായക് ശശികുമാർ, സംഗീതം സാം സിയസ്.

0: 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 rupees 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം രചനയിൽ വേടൻ പാടിയത്. സംഗീതം സുഷിൻ ശ്യാം.

ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. RDX എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ പാടിയത്. രചന മനു മഞ്ജിത്, സംഗീതം സാംസിയസ്.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ ബഹിരാകാശ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. പുതിയ ആഗോളക്രമത്തിൽ ഇന്ത്യൻ ബഹിരാകാശ മേഖല നിരന്തരം വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സമൂഹമാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ.

അധ്യക്ഷൻ നിതിൻ നബിൻ. പുതിയതായി നിയമിതരായ പാർട്ടി ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാമൂഹ്യമാധ്യമക്കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കവിയും അധ്യാപകനുമായ എ സുഗുണൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യ പരിഭാഷ ഇന്ന് തലശ്ശേരിയിൽ പ്രകാശനം ചെയ്യും. ഉച്ചയ്ക്ക് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരൻ എം എൻ കാരശ്ശേരി പ്രകാശനം നിർവഹിക്കും. ക്ഷേത്രത്തിനുള്ളിൽ സഹപ്രവർത്തകയുടെ കണ്ണിൽ മുളകുപൊടി വിതറി സ്വർണമാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച ഉള്ളന്നൂർ പുലിക്കൂട്ടുനാല് ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റിൽ. പത്തനംതിട്ട ഇലന്തൂർ പൂക്കോട് മെട്ടയിൽ വീട്ടിൽ എം പി ബിജുമോനെയാണ് ഇലവുംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന് മുന്നോടിയായി മാനാഞ്ചിറയിൽ നടന്ന സെലിബ്രിറ്റി വടംവലി മത്സരത്തിൽ കോഴിക്കോട് കളക്ടറേറ്റ് ടീം ജേതാക്കളായി. കാലിക്കറ്റ് പ്രസ് ക്ലബ് ടീമിനെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. കൊളംബോയിൽ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 11 മണിക്ക്.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു കാലം കൂടിയാണ് ഓണം നമുക്ക് നൽകുന്നത്, അല്ലേ? ഓണം ഓർമ്മ കൂടിയാണെന്ന് പറയാറുണ്ടല്ലോ. ഓർമ്മ മാത്രമല്ല, ചില ഓർമ്മപ്പെടുത്തലുകളും കൂടിയാണ്. അധ്വാനിക്കുന്നവൻ്റെ നെറ്റിയിൽ നിന്നും ഉതിർന്നു വീണ വിയർപ്പാണ് പിന്നീട് ധാന്യമണികളായി നമ്മുടെ മുന്നിലെത്തുന്നത് എന്ന ഓർമ്മ. നമ്മൾ ജീവിച്ചത് നമ്മളുടെ മിടുക്കുകൊണ്ട് മാത്രമല്ല, ജീവിക്കാൻ മറന്നുപോയ ചിലർ കൂടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ് എന്ന ഓർമ്മ. നമുക്ക് കിട്ടിയ ഒരു ജോലി മറ്റൊരാൾക്ക് കിട്ടാതെ പോയ അവസരമാണ് എന്ന ഓർമ്മ. മറ്റുള്ളവരെ കുറിച്ചുകൂടി ചിന്തിക്കാനുള്ള അവസരമാണ് ഓണം നമുക്ക് നൽകുന്നത്. ഒരു വീട്ടിൽ അടുപ്പിരിഞ്ഞാൽ മറുവീട്ടിലും പട്ടിണിയില്ലാതിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. വേലിക്കെട്ടുകളും മതിലുകളും ഇല്ലാതിരുന്ന കാലം, ആ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം. അങ്ങനെ വൈവിധ്യമാർന്ന ഓർമ്മപ്പെടുത്തലുകളുടെ പൂക്കളമാണ് നമുക്ക് ഓണം.

ഏവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓർമ്മച്ചപ്പിലെ കത്തുകളിലേക്ക്. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് വിമല തോമസ്, പൂഴനാട്. ആകാശവാണിയിലെ എല്ലാ പ്രവർത്തകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓണസ്മരണകൾ ഓർമ്മച്ചപ്പിൽ തിരയുകയാണ്. അങ്ങനെ ഒരു ഓണക്കാലത്തിൻ്റെ മധുര സ്മരണകളുടെ ഒരു രംഗം ആരംഭിക്കുകയായി. 10 കിലോമീറ്ററിലധികം ദൂരെ പോയി ദേവി, ശ്രീരാമ എന്നീ തിയേറ്ററുകളിൽ നിന്നാണ് കാണുക. അതുകൊണ്ട് വിരളമായേ സിനിമ കാണാറുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആശ്രയം റേഡിയോ തന്നെയാണ്. ശബ്ദരേഖകൾക്കും വാർത്തകൾക്കും രഞ്ജിനി, കൗതുക വാർത്തകൾ, ഗാനോപഹാരം തുടങ്ങിയ എല്ലാ പരിപാടികളും വീട്ടിലെ എല്ലാവരും നന്നായി ആസ്വദിച്ചിരുന്നു. ആ ആസ്വാദനം ഇന്നും തുടരുന്നു. രാവിലെ ഓണക്കോടി ഉടുത്ത് പൂക്കളെറുക്കാൻ ഓടി നടന്ന് കുട്ടികൾ കൊണ്ടുവരുന്ന പലതരം പൂക്കളാൽ അലങ്കാരത്തോടെ പൂക്കളം തീർത്ത് ഭംഗി ആസ്വദിച്ച് ഊഞ്ഞാലാടി ഓണപ്പാട്ടുകൾ പാടി ചില കുട്ടികൾ നൃത്തം ചെയ്യും. ആൺകുട്ടികൾക്ക് പന്ത് കളിക്കാനാണ് ഇഷ്ടം. ഓണസദ്യ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആസ്വദിച്ചതിന് ശേഷം ശബ്ദരേഖ കേൾക്കാനായി ആബാലവൃദ്ധം റേഡിയോയ്ക്കരികിലേക്ക് വരും. അന്ന് കേട്ട ശബ്ദരേഖ മനോഹരമായ പാട്ടിലൂടെ ഇന്നും ഓർമ്മിക്കുന്നു. ഓണം പൊന്നോണ പൂപ്പട കൂട്ടാൻ, പൂക്കണി കോരാൻ, പൂക്കളം

കേൾക്കാൻ എന്ന ഗാനം. പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ്, പി. സുശീല എന്നിവർ പാടിയ ആ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഏവർക്കും. ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിമല തോമസ്, പൂഴനാട്. ഗാനം കേൾക്കാം. വയലാർ എഴുതി, ജി. ദേവരാജൻ സംഗീതം നൽകി. യേശുദാസും പി. സുശീലയും പാടിയ ഗാനം, ചിത്രം പാവങ്ങൾ പെണ്ണുങ്ങൾ.

കുട്ടനാട് കിടങ്ങൂർ നിന്ന് പി കെ വേണുഗോപാലൻ നായർ അയച്ച കത്ത് ഇനി വായിക്കാം. ദീർഘമായ ഓർമ്മകളാണ് അദ്ദേഹം കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 70 വയസ്സുള്ള ഞാൻ പഴയ കാലത്തേക്ക് അറിയാതെ ഒന്ന് പോയി. കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വള്ളവും വെള്ളവും വള്ളംകളിയും. ജലമാമാങ്കമാണ് പുന്നമടക്കായലിൽ നടക്കുന്നത്, കുട്ടനാട്ടുകാരൻ്റെ ഒളിമ്പിക്സ്. ഇനി പുറകോട്ട് പോകാം. ഞങ്ങൾ കൂട്ടുകാർ കൂടി വള്ളംകളിക്ക് പോകും. യാത്ര ചിലവിനുള്ള പൈസ മാത്രമേ മിക്കവാറും കയ്യിൽ കാണുകയുള്ളൂ. എങ്കിലും വള്ളംകളി കാണുക എന്നതാണ് ലക്ഷ്യം. വള്ളംകളി നേരിട്ട് കാണാൻ കഴിയാതെ വരുമ്പോൾ റേഡിയോയിലൂടെയുള്ള കമൻ്ററി കേൾക്കുമായിരുന്നു. അന്ന് മിക്ക വീടുകളിലും സ്വന്തമായി റേഡിയോ ഇല്ലായിരുന്നു. ഞങ്ങൾ അയലത്തെ വീട്ടിലെ റേഡിയോയാണ് കേട്ടിരുന്നത്. വള്ളംകളി കമൻ്ററി ദിവസം ആ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ഒത്തുകൂടും. കമൻ്ററി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീറ്റ് പിടിക്കും. അവിടെ വെച്ച് വള്ളംകളിയെക്കുറിച്ചും മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഏതു വള്ളം നെഹ്റു ട്രോഫി നേടുമെന്നുള്ള ചർച്ചയിൽ ഓരോരുത്തരും അവരവരുടേതായ വള്ളം ജയിക്കുമെന്ന് പറയും. ചിലപ്പോൾ പന്തയവും വയ്ക്കാറുണ്ട്. ഇതാ കമൻ്ററി തുടങ്ങുകയായി. നാഗവള്ളി RS കുറുപ്പാണ് കമൻ്റേറ്റർ. പ്രിയ ശ്രോതാക്കളെ, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണമാണ് നിങ്ങൾ കേൾക്കുന്നത്. കേരളത്തിലെ ജലരാജാക്കന്മാർ നെഹ്റു ട്രോഫി മുത്തമിടാൻ വെമ്പുന്ന മത്സരം. ഓളപ്പരപ്പിൽ തീപാറുന്നു, വിസ്മയം തീർക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ കാണികളെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ആര് ജയിക്കും ആര് ജയിക്കും, ഫലം പ്രവചനാതീതമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആയിരങ്ങൾ ആർപ്പു വിളിക്കുന്നു, പുന്നമടക്കായൽ ഇളകിമറിയുന്നു. അടുത്ത വിവരണത്തിനായി മൈക്ക് കൈമാറുന്നു. ഇങ്ങനെയായിരുന്നു കമൻ്ററി. ഈ കമൻ്ററി ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഈ വേളയിൽ ഓർമ്മിച്ചപ്പിലൂടെ വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ എന്ന ഗാനത്തിനായി കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ പി കെ വേണുഗോപാലൻ നായർ, കിടങ്ങൂർ, കുട്ടനാട്. കമൻ്ററി വിശേഷം അതുപോലെ കത്തിൽ എഴുതിയതിന് പി കെ വേണുഗോപാലൻ നായർക്ക് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. കമൻ്ററി ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണല്ലോ ഈ കത്ത്. നന്ദി. ഗാനം കേൾക്കാം. കൈതപ്രമെഴുതി വിദ്യാസാഗർ ഇണം പകർന്ന് യേശുദാസും ഷബ്നയും പാടിയ ഗാനം.

ഓർമ്മച്ചപ്പിൽ ഇനി മാന്നാറ് നിന്ന് ആരിഫ ബീവി എഴുതിയ കത്താണ് വായിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, നിന്റെ പാട്ടുകളെല്ലാം എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. തീരത്തടുക്കുമ്പോൾ പെണ്ണിൻ്റെ കവളത്ത് മഴവില്ലിൻ നിലാവ് ഈ പാട്ട് എനിക്ക് കേൾപ്പിച്ചു തരുമോ? 12 മാർച്ച് ഞാൻ എഴുത്തുപെട്ടിക്ക് ഒരു കത്തയച്ചിരുന്നു. എനിക്ക് പക്ഷേ അതിൻ്റെ മറുപടി കിട്ടിയില്ല. മറുപടി വാക്കുകളായാണ് ശ്രോതാക്കളിലേക്ക് കൊടുക്കുന്നത് എന്ന കാര്യം അറിയാമല്ലോ. കത്ത് തുടർന്ന് വായിക്കാം. ആകാശവാണി അണിയറ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ധാരാളം കഥകളും നോവലുകളും അറിയാം. എൻ്റെ കഥ കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? എനിക്ക് കണ്ണിന് തീരെ കാഴ്ചയില്ല, എങ്കിലും അറിയാവുന്നതുപോലെ ഞാൻ എഴുതുകയാണ്. എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചു തരുമോ എന്നാണ് ആരിഫ ബേബി കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ കടവത്ത് തോണി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആരിഫ ബേബി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം BA ചിദംബരനാഥ്, ചിത്രം മുറപ്പെണ്ണ്.

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപ്പിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
4: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
5: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
7: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
9: കണ്ടീഷൻ സപ്ലൈ.
10: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
11: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
12: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
13: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
12: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
13: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
14: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
15: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
14: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
0: സമയം 10:30. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചുപ്പ് തുടർന്ന് കേൾക്കാം.
16: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
17: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
16: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
18: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ.
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,950 രൂപയും പവന് 119,600 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
16: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
18: സമർപ്പിച്ചത്
17: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
16: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
19: ഈ ആർപ്പവില എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
20: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാരിലും, മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ സപ്ലൈ.
21: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
22: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
21: പലിശരഹിത EMI,
22: 30,000 വരെ ക്യാഷ് ബാക്ക്,
21: 1 EMI ഫ്രീ, ഒപ്പം കിൻഡിൽ ആൻഡ് ബാങ്ക് ഓഫറുകളും.
22: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
23: ഓർമ്മച്ചപ്പിലിനി മാവേലിക്കരയിൽ നിന്നും VR സദാനന്ദൻ അയച്ച കത്താണ്. കത്ത് വായിക്കാം. കുറേ നാളായി ഓർമ്മച്ചപ്പിലേക്ക് കത്തയച്ചിട്ട്. ഇതുപോലെ ഒരു കർക്കിടക മാസം എല്ലായിടത്തും വെള്ളം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന എൻ്റെ വീട്ടിൽ എന്നും ഉച്ചയ്ക്ക് 1:30 ചലച്ചിത്ര ഗാനം കേൾക്കുവാൻ പോകും. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ റേഡിയോ കേൾക്കുവാനായി പോയി. പോകുന്ന വഴിയിൽ ഒരു ചെറിയ തോട് ചാടി അപ്പുറത്തിറങ്ങി വേണം പോകാൻ. തോട് ചാടിക്കിടന്നപ്പോൾ ചാട്ടം പിഴച്ചുപോയി, തോട്ടിൽ വീണു, വെള്ളത്തിൽ മുങ്ങി. അവിടെ നിന്നും കയറി തുണികൾ പിഴിഞ്ഞുടുത്തുകൊണ്ടാണ് നനഞ്ഞു കുതിർന്ന ഞാൻ റേഡിയോ കേൾക്കാനായി പോയത്. അപ്പോഴേക്കും 1:30 കഴിഞ്ഞിരുന്നു. ഞാൻ റേഡിയോ കേൾക്കുന്ന വീടിന്റെ ജനലരികിൽ എത്തിയപ്പോൾ കേൾക്കുന്നത് എസ് ജാനകി പാടിയ ഗാനം. മഞ്ഞണിപ്പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ, ഈ ഗാനം കേട്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നവിടെ നിന്നു. അന്നത്തെ ആ ഓർമ്മയ്ക്കായി ഈ ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും മണിയറ ശില്പികൾക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സമർപ്പിക്കുന്നു. നഗരമേ നന്ദി എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം. അന്ന് തോട്ടിൽ വീണ് നനഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായി വി ആർ സദാനന്ദന് വേണ്ടി ഗാനമിതാ.

പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് നിന്ന് തങ്കച്ചൻ എഴുതിയ കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, 1966 എൻ്റെ പിതാവ് പട്ടാളത്തിൽ നിന്നും അവധിക്ക് വന്നപ്പോൾ ഡെൽഫി എന്ന പേരുള്ള ഒരു റേഡിയോ കൊണ്ടുവന്നു. ഞാൻ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ ഏരിയൽ വലിച്ചു കെട്ടി റേഡിയോ ഓൺ ചെയ്തു. ആ സമയത്ത് ചലച്ചിത്ര ഗാന പരിപാടി നടക്കുകയാണ്. ഞാൻ ഉടൻ കേട്ട പാട്ട് കൽപ്പനതൻ അളകാപുരിയിൽ പുഷ്പിതമാം പൂവാടിയിൽ എന്ന പാട്ടാണ്. പിന്നീട് തിരക്കിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇതെന്ന് മനസ്സിലായി. ആദ്യമായി റേഡിയോയിലൂടെ കേട്ട ആ ഗാനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോടുള്ള തങ്കച്ചൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ ഗാനം കേൾപ്പിക്കാമല്ലോ. പി ഭാസ്കരൻ എഴുതി, ബി എ ചിദംബരനാഥ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം സ്റ്റേഷൻ മാസ്റ്റർ.

ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓണം വരവായി. പഴയകാല ഓണത്തിൻ്റെ ഓർമ്മയാണ് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് താമസിക്കുന്ന ഗിരിജയാണ്. കത്ത് വായിക്കാം. സ്കൂളിൽ പഠിക്കുന്ന കാലം എത്ര രസമായിരുന്നു. ഓണത്തിന് മുമ്പുള്ള കൊയ്ത്തുകാലം വരവായി. പാടവരമ്പിലൂടെ അയൽപക്കത്തെ കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ പോയിരുന്ന കാലം. കൊയ്തു വച്ചിരിക്കുന്ന കറ്റകളിൽ മറികടന്നു പോകുന്നതും കൂട്ടത്തിൽ നെല്ല് കൊയ്തു വയ്ക്കുന്ന അമ്മമാരുടെയും മറ്റും കൊയ്ത്തുപാട്ടുമൊക്കെ എത്ര രസമായിരുന്നു. ആ പഴയകാലം മറക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഒരു പാടവരമ്പോ പാടമോ ഒന്നുമില്ല. കൂട്ടമായി പോകുന്ന കുട്ടികളെല്ലാം ഇന്ന് സൈക്കിളിലോ സ്കൂൾ ബസ്സിലോ

ഒക്കെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ പഴയകാല ഓർമ്മയ്ക്കായി ഒരു പാട്ട് ചോദിക്കുന്നു. ആയില്യം പാടത്തെ പെണ്ണെ, ഗാനം കേൾപ്പിക്കുമല്ലോ. സ്നേഹത്തോടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് നിന്നും ഗിരിജ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം സലിൽ ചൗധരി. രാസലീല എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, സലിൽ ചൗധരി ഇണം പകർന്ന്. യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഓർമ്മച്ചപ്പ് തുടരുന്നു.
7: ഓർമ്മച്ചപ്പിൽ ഇനി കായംകുളം പുതിയ വിളയിൽ നിന്നും ആർ ദിലീപ് അയച്ച കത്താണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എത്ര തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ചയുള്ള ഓർമ്മച്ചപ്പ് മുടക്കാറില്ല. കാരണം 1960-70 കാലഘട്ടത്തിലെ ഹിറ്റ് ഗാനങ്ങൾ കേൾക്കാമല്ലോ. ഈ പരിപാടി ഗംഭീരമാകുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 26-ന് തിരുവോണം വരികയാണല്ലോ. ജാതിമത വ്യത്യാസമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം കേരളത്തിന്റെ ഉത്സവം തന്നെയാണ്. അതിനാൽ ഈ അവസരത്തിൽ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഓണപ്പൂവേ ഓണപ്പൂവേ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ആർ ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ധാരാളം ഓർമ്മകൾ കോർത്തിണക്കിയ പൂക്കളമാണല്ലോ ഓണം. അങ്ങനെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി കൂട്ടുവരുന്നുണ്ട്. ഈ ഗാനം എല്ലാ അവതാരകർക്കും ആചാര്യ തിരുവത്ര, കരിയിലക്കുളങ്ങര അജിത, പുതിയവിള ആർ സോമശേഖരപിള്ള, ഗീത സനൽ, കായംകുളം രാമപുരത്തുള്ള ഫിലിപ്പ്, ഉദയൻ, സച്ചു എന്നിവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ദിലീപ് കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. ONV കുറിപ്പ് എഴുതി സലിൽ ചൗധരി ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഈ ഗാനം മറക്കുമോ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. കുറേ ഓർമ്മപ്പെടുത്തലുകളാണ് ഓണം. പൂക്കളും പച്ചപ്പുമെല്ലാം ഇന്നലകളുടെ കൂട്ടിവയ്പ്പുകൾ കൂടിയാണ്. അവ ക്രമമായി ഭംഗിയോടെ നിരത്തിയതല്ലേ ഓരോ ജീവിതവും? ചിലപ്പോൾ ഒരു കാറ്റിൽ അവയെല്ലാം പറന്നുപോകാം, അല്ലെങ്കിൽ ഉരുകുന്ന ചൂടിൽ വാടിക്കരിഞ്ഞു പോകാം, അല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ തൂത്തുവാരി കൂട്ടി കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യും. ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലാണ് കാലം നമുക്ക് നൽകുന്നത്. ഓണമുണ്ട വയറെ ചൂളമ്പാടിക്കട എന്ന പഴഞ്ചൊല്ലും കതിരണിഞ്ഞു നിൽക്കുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. എങ്കിലും ആഘോഷം ആഘോഷിച്ച് തന്നെ തീർക്കണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന ഓണം നമ്മളുടെ കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും കൂടി പൂക്കളമൊരുക്കൽ കൂടിയാണല്ലോ. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

0: ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
2: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
3: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി എ സി, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
4: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ത്യയെ ലോകത്തെ ബഹിരാകാശ ശക്തികളുടെ മുൻനിരയിൽ എത്തിച്ച ചന്ദ്രയാൻ 3 ചരിത്രപരമായ വിജയം രാജ്യം അനുസ്മരിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ദേശീയ ബഹിരാകാശ ദിനത്തിൽ സാമൂഹ്യ മാധ്യമക്കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ടെഹ്റാനെതിരായ അമേരിക്കയുടെ സാമ്പത്തിക നീക്കങ്ങളിൽ പങ്കുചേരുന്നതിൽ അയൽരാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. ഇത്തരം നടപടികൾ ആ രാജ്യങ്ങളെ ശത്രുക്കളായി കണക്കാക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി പറഞ്ഞു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ 86th വാർഷിക ബിരുദദാന ചടങ്ങിൽ ഇന്നലെ മുംബൈയിൽ 1376 വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ സമ്മാനിച്ചു. അനലിറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസിന്റെ ആദ്യ ബിരുദ ബാച്ച് വിദ്യാർത്ഥികൾക്കും

മണ്ഡലത്തിൽ കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനവും വേളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനവും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനവും നേടി. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ച ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹം. 440 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 8 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 19 റൺസ് എന്ന നിലയിലാണ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക്.

ഹായ് ബാലലോകം കൂട്ടുകാരെ, ഓണാവധി ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. എന്തൊക്കെയായി ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ? ഓരോ ദിവസവും പുതിയ പുതിയ ഡിസൈനുകളിൽ അത്തപ്പൂ ഇടാനുള്ള തിരക്കിട്ട ആലോചനയിലാണോ? കൂട്ടുകാരോടൊപ്പമുള്ള ഊഞ്ഞാലാട്ടവും ഓണക്കളികളുമൊക്കെ എങ്ങനെ പോകുന്നു? ഇനി ഇതൊന്നും തുടങ്ങാത്ത കൂട്ടുകാരാണെങ്കിൽ ആ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഓണം ആഘോഷിക്കാൻ തയ്യാറായിക്കോളൂ. അത്തം നാളിൽ തുടങ്ങി തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ കേരളം ഒട്ടുക്കും ഒരേ മനസ്സോടെയാണ് ഓണാഘോഷങ്ങളിൽ പങ്കുചേരുന്നത്. പക്ഷേ ഓണാഘോഷ രീതികളിലും ആചാരങ്ങളിലും തെക്കൻ തിരുവിതാംകൂർ മുതൽ വടക്കൻ മലബാർ വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ ബാലലോകം പരിപാടികൾക്കിടയിൽ നമുക്ക് ആ വൈവിധ്യങ്ങളെ കുറിച്ചുകൂടി അറിയാം. ഇന്ന് നമ്മളോടൊപ്പം ഓണപരിപാടികളുമായുള്ളത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. ഇന്ന് ആദ്യം ഒരു ഓണപ്പാട്ടായാലോ? ദേവനന്ദ എം ആർ, ഗൗരി കൃഷ്ണ ജെ എസ്, ദിയ എസ് ഗ്ലാക്സ്റ്റൺ, ദിയ ടി എസ്, അഞ്ജിത എസ് ആർ, പ്രഗതി പി ആർ, സി എസ് സെലിൻ മരിയ, പാർവതി നിതിൻ, അനുപല്ലവി രഞ്ജിത്, അഫ്സാന ഷെഫിൽ, പുണ്യ എസ് ചന്ദ് എന്നിവരാണ് പാട്ടുമായെത്തുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: കൂട്ടുകാർക്ക് തെക്കൻ കേരളത്തിലെ ഓണാഘോഷ രീതികളെ കുറിച്ച് അറിയാമോ? തിരുവോണ നാളിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന തിരുവോണവില്ല് തെക്കൻ തിരുവിതാംകൂറിന്റെ തനിമയാർന്ന ആചാരമാണ്. ഇവിടെ സദ്യയുടെ അവസാനഘട്ടത്തിൽ കഴിക്കുന്ന പാൽപായസവും ബോളിയും ഏറെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ ഓണം വാരാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നഗരവീഥികളിലും കനകക്കുന്ന് കൊട്ടാരമുറ്റത്തും അരങ്ങേറുന്ന ദീപാലങ്കാരങ്ങളും സാംസ്കാരിക പരിപാടികളും പ്രധാന ആകർഷണമാണ്. ബാലലോകത്തിൽ ഇനി നമുക്ക് മിഴി മനോമി നൽകുന്ന ഓണസന്ദേശം കേൾക്കാം.
1: ഹലോ കൂട്ടുകാരെ, വീണ്ടും ഇതാ ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുന്നു. പൂവിളിയും അത്തപ്പൂക്കളും പൊന്നോണപ്പാട്ടുമായി നമ്മൾ ഓണത്തിമിർപ്പിലേക്ക് കടക്കുകയാണ്. മലയാളത്തിന്റെ മഹാബലി പ്രജകളായ നമ്മളെ കാണാൻ വന്നടയുന്ന സുദിനം. ഐതിഹ്യങ്ങളും ആഘോഷങ്ങളുമായി മലയാളി ഒരുപോലെ ഒരേ മനസ്സോടെ ഒത്തുചേരുന്ന സുദിനമാണ് ഓണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിച്ചിരുന്ന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ഓണം. മനുഷ്യർക്കിടയിൽ കള്ളവും ചതിയും ഉണ്ടായിരുന്നില്ല. ജാതിമത ഭേദമില്ലാതെ ജീവിച്ചിരുന്ന നല്ല മനുഷ്യരുടെ ജീവിതവും മാതൃകാപരമായ ഒരു ഭരണകാലവും കൂടി ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യരെ കൂടി പരിഗണിക്കുന്നതാവണം മലയാളിയുടെ ആഘോഷങ്ങൾ. ഈ ഓണക്കാലത്ത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് വേണം ആഘോഷങ്ങൾ നടത്തേണ്ടത്. അവരും ഓണാഘോഷങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുറപ്പു വരുത്തുവാനും കഴിയണം. കോടി കൊടുക്കലിലും സദ്യയിലും മാത്രമല്ല, അവരുടെ അതിജീവനം ഉറപ്പാകുന്നതുവരെയും നാം അവരെ ചേർത്തു പിടിക്കണം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

മധ്യ കേരളത്തിലെ ഓണവിശേഷങ്ങളെ കുറിച്ച് അറിഞ്ഞാലോ ഇനി. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഓണത്തിന്റെ പാരമ്പര്യവും ജലോത്സവങ്ങളും ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. പമ്പാ നദിയുടെ തീരത്തുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ പ്രശസ്തമാണ്. 62 വിഭവങ്ങളോടെ പള്ളിയോടക്കരക്കാരുടെ പാട്ടിന്റെ അകമ്പടിയോടെ കഴിക്കുന്ന ഈ സദ്യ വളരെ ആകർഷകമാണ്. എറണാകുളത്തെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയം ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കൂറ്റൻ സാംസ്കാരിക ഘോഷയാത്രയാണ്. തൃശൂരിലെ 4 ഓണനാളിൽ നടക്കുന്ന പ്രശസ്തമായ പുലിക്കളി വേറിട്ടൊരു ദൃശ്യവിരുന്നാണ്. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതികളാണല്ലേ. ഇനി നമുക്കൊരു ദേശഭക്തി ഗാനം കേൾക്കാം. പാടുന്നവർ ശ്രീലക്ഷ്മി, അനഘ എസ് നായർ, അഭിനന്ദ എസ് എസ്, ദേവനന്ദ എം ആർ, നീരജ എ എച്ച്, അനുഷ്ക പ്രവീൺ, അവന്തിക പ്രവീൺ, മിയ ജോൺസൺ, ശ്രുതിലയ എ നായർ, മെർലിനെസ് മനോജ് എന്നിവരാണ്.

തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഓണവിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനി വടക്കൻ കേരളത്തിലേക്കാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ മലബാറിലെത്തുമ്പോൾ ഓണത്തിന് അനുഷ്ഠാന കലകളുടെയും നാടൻ പാരമ്പര്യങ്ങളുടെയും മുഖം കൈവരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാവേലി തമ്പുരാൻ വീടുകളിലേക്ക് എഴുന്നള്ളുന്നു എന്ന സങ്കല്പത്തിൽ ഓണത്താർ അല്ലെങ്കിൽ ഓണത്തപ്പൻ തെയ്യങ്ങൾ വീടുതോറും കയറിയിറങ്ങി ഐശ്വര്യം പകരുന്നു. വേലൻ പാട്ടും ചെറുശ്ശേരി പാട്ടുകളും പാടി വീടുകൾ തോറും ഓണപ്പാട്ടുകാർ എത്തുന്ന രീതി വടക്കൻ മലബാറിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും സജീവമാണ്. കേരളത്തിലുടനീളം ഓണസദ്യയിൽ പച്ചക്കറികളാണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ മലബാറിലും മധ്യ കേരളത്തിലും ചിലയിടങ്ങളിൽ നോൺ വെജും സദ്യയുടെ ഭാഗമായി വിളമ്പുന്ന പാരമ്പര്യമുണ്ട്. ഓണം ഓരോ ഇടത്തും ഓരോ രീതിയിലാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് മെർലിനസ് മനോജ്.

ഓണം നമ്മുടെ കാർഷിക സംസ്കാരവുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ചിങ്ങമാസത്തിലെ തെളിഞ്ഞ വെയിലും കുളിർക്കാറ്റും എത്തുമ്പോൾ പാടങ്ങളിൽ പൊന്നുപോലെ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ കൊയ്തെടുക്കുന്ന കാർഷികോത്സവം കൂടിയാണിത്. കൊയ്ത്തുപാട്ടിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഓണപ്പാട്ടാണ് ഇനി പാടുന്നവർ. പാർവതി നിതിൻ, അനുപല്ലവി രഞ്ജിത്ത്, അഫ്സാന ഷെഫിൽ, പുണ്യ എസ് ചന്ദ്, അനഖ എസ് നായർ എന്നിവരാണ്.

ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്.

കേരളത്തിന്റെ തെക്കു മുതൽ വടക്കു വരെയുള്ള ആഘോഷങ്ങളിൽ എത്രയെത്ര മനോഹരമായ വ്യത്യാസങ്ങളാണ് നമ്മൾ കേട്ടത്. പ്രാദേശികമായ ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഓണം നമുക്ക് നൽകുന്നത് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒത്തൊരുമയുടെയും വലിയൊരു സന്ദേശമാണ്. മനസ്സ് നിറയെ സന്തോഷത്തോടെ വിവേചനങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്തു പിടിക്കാൻ ഈ നല്ല നാളുകൾ നമ്മെ പഠിപ്പിക്കുന്നു. പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും കളിച്ചും ചിരിച്ചും ഈ ഓണം നമുക്ക് ഭംഗിയായി ആഘോഷിക്കാം. എല്ലാവർക്കും വരാനിരിക്കുന്ന സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണനാളിന്റെ ആശംസകൾ.

0: ബാലലോകം സമാപിക്കുന്നു.
1: ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
2: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
1: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
3: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈ സ്പോർട്സ് ട്രിവാൻഡ്രം.
4: നേരെ തിരുവനന്തപുരത്തേക്ക്.
5: അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
6: ആരെ കാണാൻ പോവാ?
5: ഭഗവതിയെ കാണാൻ.
6: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
5: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
10: 1st ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
11: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 28 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പഞ്ചാരമിട്ടായി കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാഴ്ച എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് മോഹൻ സിതാര സംഗീതം നൽകി. മൊബീന, വിഷ്ണു, ശരണ്യ, പ്രിയ ആർപ്പായി എന്നിവർ പാടിയ ഗാനം കേൾക്കാം.
1: മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം. രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
6: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ
9: അതിനെന്താ വിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
8: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
9: വിട്ടാപ്പിള്ളിൽ

0: ഏജൻസീസ്. ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി എസ് ജാനകിയും എസ് പി ശൈലജയും പാടിയ ഗാനമാണ് പഞ്ചാരമിഠായിൽ ഇനി. ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ.

0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
1: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് മണിക്കോലയിൽ 76%

0: ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
0: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം. ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ടം മൈതാനം, തിരുവനന്തപുരം.
7: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
8: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണമോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
4: ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കൂ. ആൻ മരിയ കലപ്പിലാണ് എന്ന ചിത്രത്തിന്റെ ഈ ഗാനം എഴുതിയത് മനു മഞ്ജിത്.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
3: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
2: അവിടെന്താ ഇത്ര പ്രത്യേകത?
4: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
0: അതിനെന്താ വിട്ടപ്പിളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
8: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
9: വിട്ടപ്പിളി ഏജൻസീസ്.
10: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക് വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
11: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
12: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
13: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈത്തി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
12: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
6: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
14: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
15: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
16: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
17: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
18: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
17: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
18: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
17: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
18: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
19: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
17: എന്നാ പറയാം?
19: 90 72 503 503.
0: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
20: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
21: പഞ്ചാര മിഠായി തുടരുന്നു. സോൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിൽ അസ്ലം കൊടുങ്ങല്ലൂർ രചിച്ച ഗാനമാണ്. ഇനി സംഗീതവും പാടിയതും ഹിഷാം അബ്ദുൽ വഹാബ്.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും 2 പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
2: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
3: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
4: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓൺസദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
5: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
6: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
7: ആരെ കാണാൻ പോവാ?
6: ഭഗവതിയെ കാണാൻ.
7: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
6: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
8: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
10: എന്താ ചേട്ടാ ഒരു വിഷമം?
11: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
10: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
12: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
13: ഇതെന്നതാടി, ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്.
14: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ?
13: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണം വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
14: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
15: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
16: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
15: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
17: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
16: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
18: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
19: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
0: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
19: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
1: പഞ്ചാര മിഠായിൽ ഒരു ഗാനം കൂടി. ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിൽ വൈശാലി പാടിയത്. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം.

0: ഇതുവരെ കേട്ടത് പഞ്ചാര മിഠായി, ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബഹിരാകാശ പര്യവേക്ഷണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ മികവിന്റെയും നൂതന ആശയങ്ങളോടുള്ള അഭിനിവേശത്തിന്റെയും തെളിവായി നിലകൊള്ളുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ദേശീയ ബഹിരാകാശ ദിനത്തിൽ നൽകിയ ആശംസയിലാണ് ഉപരാഷ്ട്രപതി ഇക്കാര്യം അറിയിച്ചത്. ബഹിരാകാശ മേഖലയിൽ കരിയറും ഭാവിയും കെട്ടിപ്പടുക്കുന്നതിന് മികച്ച ഇടമായി ലോകമെമ്പാടും ആളുകൾ ഇന്ത്യയെ കാണുന്ന തരത്തിൽ അനുകൂല സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കെത്തും. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ലിന്റെ അരി മില്ലുകളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് 5 ഗോഡൌണുകൾ സജ്ജമാക്കും. ഇതിനായി വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ വാടകയ്ക്ക് എടുക്കാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യ വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇന്നും മറ്റന്നാളും റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ പുതുതായി അനുവദിച്ച KSRTC ബസ് സർവീസിന്റെ ഉദ്ഘാടനം നാളെ. താഴെ ചൊവ്വയിൽ രാവിലെ ടി ഒ മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിച്ച കേരള കോളേജ്

പ്രിയ ശ്രോതാക്കളെ, ഗാനമാലികയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഗാനമാലികയിൽ യുഗ്മഗാനങ്ങൾ കേൾക്കാം. വർണ്ണപ്പകിട്ട എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സ്വർണ്ണലതയും പാടിയ ഗാനമാണ് ഗാനമാലികയിൽ ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം.

0: മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്,
2: എനിക്ക് ഒന്ന് പോകണം.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
5: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
4: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
6: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
7: 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
8: റഫീഖ് അഹമ്മദിന്റെ രചന, ഗോവിന്ദ് വസന്തയുടെ സംഗീതം, വിജയ് യേശുദാസും മൃദുല വാര്യനും പാടിയ ഗാനം. ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്.

0: ഷോപ്പിംഗിന് യു പി ഐ എടുക്കണോ കാർഡ് എടുക്കണോ?
1: യു പി ഐ എടുത്തോ. മൈ ജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ യു പി ഐ ക്യാഷ് ബാക്ക്.
0: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
1: ടി എൻ സി അപ്ലൈ.
2: ഇവിടെ ഭഗവതി എവിടെയുള്ള?
3: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
3: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
5: അൻവർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയ ഗാനം കേൾക്കൂ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകിയതാണ് ഈ ഗാനം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
2: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
1: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുള്ള?
2: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
4: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
5: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
6: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയാം?
6: 90 72 503 503.
7: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂറിക്ക് അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ആയിരം വിജയികളുമായി വിട്ടാമ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഗാനമാലിക തുടരുന്നു. മയിൽപ്പിലിക്കാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കൂ. എസ് രമേശൻ നായരുടെ വരികൾ, വേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
1: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം. രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
5: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
6: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ഗൗരീശങ്കരം എന്ന ചിത്രത്തിൽ P. ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, M. ജയചന്ദ്രന്റെ സംഗീതം.

0: ഗൗരിശങ്കരം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
4: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
3: പലിശരഹിത EMI,
4: 30,000 വരെ ക്യാഷ് ബാക്ക്,
3: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
4: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: മദനോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനം കേൾക്കൂ. ONB കുറുപ്പിന്റെ രചന, സലിൽ ചൗധരിയുടെ സംഗീതം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അങ്കത്തട്ട് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഗാനമാലിക സമാപിച്ചു.
1: 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
2: ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്? കുട്ടികളിലെ കാലുകളുടെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു.
3: ശരീരത്തിന് ഘടനയും ബലവും രൂപലാവണ്യവും നൽകുന്ന ജീവനുള്ള കോശ സമൂഹമാണ് എല്ലുകൾ അഥവാ അസ്ഥികൾ. പ്രായമാകുമ്പോഴോ പോഷകാഹാരക്കുറവ് മൂലമോ ജനിതക കാരണങ്ങളാലോ അസ്ഥിരോഗങ്ങൾ ഉണ്ടാകാം. പ്രധാന അസ്ഥിരോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്റ്റിയോപോറോസിസ്, അസ്ഥികൾ മെലിഞ്ഞ് ദുർബലമാകുന്ന രോഗം. റിക്കറ്റ്സ്, കുട്ടികളിൽ ജീവകം ഡിയുടെ കുറവ് മൂലം അസ്ഥികൾ മൃദുവാകുന്ന അവസ്ഥ. ഓസ്റ്റിയോമലേഷ്യ, മുതിർന്നവരിൽ ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. പേജറ്റ്സ് ഡിസീസ്, അസ്ഥികളുടെ സാധാരണ വളർച്ചയും ഘടനയും തകരാറിലാകുന്ന അവസ്ഥ. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ, ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗാവസ്ഥ. അസ്ഥി ക്യാൻസർ, അസ്ഥികളിൽ നേരിട്ടുണ്ടാകുന്ന പ്രൈമറി ക്യാൻസറും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പടരുന്ന മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറും ഇതിൽപ്പെടുന്നു. ഓരോ രോഗാവസ്ഥകളും വിശദമായി പരിശോധിക്കാം. എല്ലുകളുടെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറഞ്ഞ് അവ സ്പോഞ്ച് പോലെയാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. പ്രകടമായ ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടാകാറില്ല. എന്നാൽ ചെറിയ വീഴ്ചകളിൽ പോലും എല്ലൊടിയുക, പ്രത്യേകിച്ച് ഇടുപ്പല്ല്, നട്ടല്ല്, കൈത്തണ്ട അഥവാ റിസ്റ്റ്, നടുവുവേദന, കൂന് പ്രത്യക്ഷപ്പെടുക എന്നിവ ഉണ്ടാകാം. അസ്ഥിക്ഷയം, അസ്ഥിബലക്ഷയം എന്നീ പേരുകളാലും അറിയപ്പെടുന്നു. സുഷിരങ്ങൾ അഥവാ പോഴ്സ് ഉണ്ടായി അസ്ഥികൾ പൊതുവെ പൊള്ളയും കനം കുറഞ്ഞതും ദുർബലവുമായി പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നു. പുറമേക്ക് അറിയാൻ കഴിയില്ല. താരതമ്യേന ചെറിയ വീഴ്ചകളിലോ തട്ടലും മുട്ടലും ഉണ്ടാകുമ്പോൾ പോലുമോ അസ്ഥികൾ പൊട്ടിപ്പോകുമ്പോൾ മാത്രമാണ് നാം ഇതറിയുന്നത്. എന്നിരുന്നാലും ചില വാർണിംഗ് സൈൻസ് അഥവാ മുൻകരുതൽ ലക്ഷണങ്ങൾ ശരീരം കാണിക്കാറുണ്ട്. ശരീരത്തിന്റെ ഉയരം കുറയുക, 1 ഇഞ്ചോ അതിൽ കൂടുതലോ കുറഞ്ഞു വരുന്നു. ശരീരം മുന്നോട്ട് വളഞ്ഞു വരുന്നു, ഒരു കൂന് പ്രത്യക്ഷപ്പെടുന്നു. അണപ്പ്, കിതപ്പ് എന്നിവയും ചെറിയ ജോലികൾ ചെയ്താൽ പോലും ഉടനെ ഇരിക്കണം, കിടക്കണം എന്നീ അവസ്ഥകളും ഉണ്ടാകുന്നു. സ്ഥിരമായി നടുവുവേദന ഉണ്ടാകാറുണ്ട്. ഓസ്റ്റിയോപീനിയ അഥവാ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് എന്നീ മൂലകങ്ങളുടെ കുറവും വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭ്യമാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. പ്രായമായവരിൽ കാണുന്ന സിനൈൽ ഓസ്റ്റിയോപോറോസിസ്, സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷമുണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവും

0: മൂലം മെനോപോസൽ സിൻഡ്രോം എന്നിവയിലും ഇത് സംഭവിക്കുന്നു. പേജറ്റ്സ് ഡിസീസ് ശരീരത്തിലെ ബോൺ റീമോഡലിംഗ് തകിടം മറിയുന്ന അവസ്ഥയാണ്. പഴയ അസ്ഥി കോശങ്ങൾ മാറി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ബോൺ റീമോഡലിംഗ്. അസ്വാഭാവികവും ബലമില്ലാത്തതുമായ കോശങ്ങൾ രൂപപ്പെടുന്നു. ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജനിതക രോഗമാണിത്. കുട്ടിക്കാലത്തെ ഈ രോഗം കണ്ടെത്താം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. കുട്ടികളിൽ ഇതിനെ റിക്കറ്റ്സ് എന്നും മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്നും വിളിക്കപ്പെടുന്നു. എല്ലുകളിൽ കഠിനമായ വേദന, പേശി ബലഹീനത, കുട്ടികളിൽ കാലുകൾ വളഞ്ഞു പോവുക അഥവാ ബോലെക്സ് എന്ന അവസ്ഥയുണ്ടാകുക, കുട്ടികളിൽ വേണ്ടത്ര ഉയരമില്ലാതെ പോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ശരീരത്തിന് കാൽഷ്യം ആഗിരണം ചെയ്യണമെങ്കിൽ വിറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. അസ്ഥികളിൽ ഉണ്ടാകുന്ന രോഗാണുബാധ മൂലമാണ് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന അവസ്ഥയുണ്ടാകുന്നത്. ബാക്ടീരിയ, ഫംഗസ് എന്നിവ മൂലമുള്ള ഇൻഫെക്ഷനാണ് കാരണം. എല്ലുകളിൽ ഏത് ഭാഗത്തും ഇവയുണ്ടാകാം. സാധാരണയായി ശരീരത്തിൽ ആഴത്തിലുണ്ടാകുന്ന മുറിവുകൾ, ആക്സിഡൻസ്, എല്ലുകൾക്കുണ്ടാകുന്ന പൊട്ടലുകൾ എന്നിവയോടനുബന്ധിച്ച് ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാകുന്നു. മറ്റ് അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ രക്തത്തിലൂടെ എല്ലുകളിൽ എത്തുകയും അങ്ങനെ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യാം. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, എല്ലുകൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ വളരെ സാവധാനമേ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയൂ. പോട്സ് ഡിസീസ് ഒരു ഉദാഹരണമാണ്. ട്യൂബർകുലസ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് കാരണം. വളരെ മാരകമായി മാറുന്ന ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക വളരെ പ്രയാസമാണ്. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ ജനിതകമായി ഉണ്ടാകുന്ന ഒരു അപൂർവ രോഗമാണിത്. ഇതിനെ പൊട്ടുന്ന അസ്ഥിരോഗം അഥവാ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്ന് വിളിക്കുന്നു. തുമ്മുമ്പോഴോ തിരിയുമ്പോഴോ ചെറിയ സമ്മർദ്ദങ്ങളിൽ പോലുമോ എല്ലുകൾ ഒടിഞ്ഞു പോവുക, പല്ലുകൾ കൊഴിഞ്ഞു പോവുക എന്നിവ സംഭവിക്കാം. കണ്ണിലെ വെള്ളഭാഗത്തിന് നീലനിറം ഉണ്ടാകുക, ബ്ലൂസ് ക്ലീറ എന്ന അപൂർവ ലക്ഷണവും ഈ രോഗത്തിന് ഉണ്ടാകുന്നു. എല്ലുകളുടെ ബലത്തിന് ആവശ്യമായ കൊളാജൻ എന്ന പ്രോട്ടീന്റെ ലഭ്യതക്കുറവാണ് കാരണം. അസ്ഥി ക്യാൻസർ. എല്ലുകളിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥയാണിത്. എല്ലുകളിൽ മാറാത്ത കടുത്ത വേദന, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ നീർവീർക്കം, പെട്ടെന്ന് എല്ലുകൾ ഒടിയുക, ശരീരഭാരം പെട്ടെന്ന് കുറയുക ഇവ ലക്ഷണങ്ങളാണ്. എല്ലുകളിൽ തന്നെ ഉണ്ടാകുന്ന പ്രൈമറി ക്യാൻസറുകൾ, ഓസ്റ്റിയോസാർക്കോമ, ഇവിംഗ് സാർക്കോമ എന്നീ അവസ്ഥകൾ വളരെ മാരകമായ ക്യാൻസറുകളാണ്. കൂടാതെ സ്തനാർബുദം, ശ്വാസകോശ ക്യാൻസർ എന്നിവ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എല്ലുകളിലേക്ക് പടരുന്നു. അങ്ങനെ മെറ്റാസ്റ്റാറ്റിക് വകഭേദങ്ങളും ധാരാളമായി കണ്ടുവരുന്നു. പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണക്രമം ഏറ്റവും പ്രധാനമാണ്. കാൽഷ്യം കൂടുതലടങ്ങിയ പാല്, തൈര്, മുട്ട, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മത്സ്യ മാംസാദികൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. സൂര്യപ്രകാശം ഒരു പ്രധാന കാര്യമാണ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി രാവിലെയും വൈകുന്നേരവും ലഘുവായി വെയിൽ കൊള്ളുന്നത് ശീലമാക്കണം. എല്ലുകളുടെ ബലം കൂട്ടാൻ നടത്തം, ജോഗിങ്, വെയ്റ്റ് ട്രെയിനിങ് എന്നിവ ഒഴിവാക്കരുത്. ശരീരഭാരം കുറയ്ക്കുന്നത് എല്ലുകളിലെ സമ്മർദ്ദം കുറയ്ക്കും. അസ്ഥി രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ നിഷ്കർഷിക്കുന്നു. ശരീരത്തിന് രൂപവും ഘടനയും ബലവും നൽകുന്ന എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുമിശ്രിതമായ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിന് ഉണ്ടാകുന്ന ധാതു ബലക്ഷയത്തിനെ ചികിത്സിക്കുക എന്നതാണ് ചികിത്സയുടെ കാതൽ. കാൽഷ്യം ഫോസ്ഫേറ്റ് തന്നെയാണ് ഈ ധാതുമിശ്രിതം. ഇതിൻ്റെ ലഭ്യതക്കുറവോ ഇവയുടെ ദഹന ആഗിരണ പ്രക്രിയകളിൽ വരുന്ന തകരാറോ ആണ് പല അസ്ഥിരോഗങ്ങൾക്കും കാരണമാകുന്നത്. കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതും ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതുമായ കൽക്ക് കാർബ്, കൽക്ക് ഫോസ്, ഫോസ്ഫറസ്, കൽക്ക് ഫ്ലൂറ്, ഫ്ലൂറിക്കം അസിഡം, അസിഡം ഫോസ്, അസിഡം നൈട്രിക്കം, സിലീഷ്യ, സിംഫൈറ്റം, ആർഎംഎറ്റ്, സ്ട്രോൺഷ്യം കാർബ്, സ്റ്റില്ലിൻജിയ, ഹെക്ലാലാവ, സ്റ്റാഫിസഗ്രിയ, മ്യൂസീറിയം, ലെഡംപാൾ, റസ്റ്റോക്സ്, ബ്രയോണിയ, എപ്പിയം, അയഡം, പ്ലാറ്റിനം മൂർ എന്നീ ഹോമിയോപ്പതി മരുന്നുകൾ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. അനാരോഗ്യകരമായ ഭക്ഷണ രീതികളും ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും കാർബണേറ്റഡ് പാനീയങ്ങളുടെ വർദ്ധിച്ച ഉപഭോഗവും ബോൺ ഡെൻസിറ്റി കുറയ്ക്കുന്നതായി കണ്ടുവരുന്നു. ഒരു വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടറുടെ ഉപദേശപ്രകാരം ബോൺ ഡെൻസിറ്റി ടെസ്റ്റ്, ബോൺ ഡെൻസിറ്റി ഡെക്സാ സ്കാൻ എന്നീ പരിശോധനകൾ കൂടി നടത്തി രോഗം നിർണയിച്ച് ശരിയായ ക്രമത്തിൽ ഹോമിയോപ്പതി ചികിത്സ ചെയ്താൽ അസ്ഥി രോഗങ്ങൾ പലതും സുഖപ്പെടുത്താൻ കഴിയും.
1: ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്?

0: നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകി കളയുക.
1: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
0: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകിൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
1: സെപ്റ്റിക് ടാങ്കിന്റെ വെന്റ് പൈപ്പിന്റെ അഗ്രം കൊതുക് വല കൊണ്ട് മൂടി കെട്ടുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക.
0: ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് മനുഷ്യരെ കടിക്കുന്നത് പ്രധാനമായും പകൽ സമയത്തായതിനാൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ദേഹം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഭികാമ്യമാണ്.
1: കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് നിവാരണ ലേപനങ്ങളോ റിപ്പലന്റുകളോ കൊതുക് വലകളോ ഉപയോഗിക്കുക.
0: തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക.
1: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
4: മീരെ, ഓണക്കോടിക്ക് പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
4: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
5: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
4: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം നൈനാർ പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
6: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
7: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആയുഷ്കാലം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്, കൈതപ്രത്തിന്റെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 1 മണി കഴിഞ്ഞ 30 സെക്കൻഡ്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയെ ലോകത്തെ ബഹിരാകാശ ശക്തികളുടെ മുൻനിരയിൽ എത്തിച്ച ചന്ദ്രയാൻ 3 ചരിത്ര വിജയം ദേശീയ ബഹിരാകാശ ദിനത്തിൽ രാജ്യം അനുസ്മരിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കൈവരിച്ച നേട്ടം തലമുറകൾക്ക് പ്രചോദനമേകുന്നതാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സൈക്ലിംഗ് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പതിവ് ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. വിശാഖപട്ടണത്ത് ബ്രിക്സ് ഫ്രണ്ട്ഷിപ്പ് സൈക്ലിംഗ് പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഓണം വാരാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. വൈവിധ്യമാർന്ന പരിപാടികളാണ് വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ജില്ലാതല പൂക്കള മത്സരം സംഘടിപ്പിക്കും. 5 BRC ഉൾക്കൊള്ളുന്ന 3 സോണുകളാക്കിയാണ് മത്സരം. പാലക്കാട് റെയിൽവേ ഡിവിഷനെ വെട്ടിമുറിച്ച് മംഗളൂരുവിനെ വേർപെടുത്താനുള്ള തീരുമാനത്തിനെതിരെ തിരുവോണനാളിൽ UDF MPമാർ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കും. അധികൃതർ തീരുമാനം

0: കുഞ്ഞാലിൽ, ഒപ്പം അഞ്ജു പി അർജുനൻ.
1: മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം.
2: പ്രിയരെ, ഓണത്തിന്റെ ആഘോഷ നിറവിൽ വിശേഷങ്ങൾ പങ്കിടാൻ പ്രിയ ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഓണ നിറവിലേക്ക്, പാട്ടിന്റെ ഈണത്തിലേക്ക് നമുക്ക് ആയത്തിൽ ഊഞ്ഞാലാടാം. നമസ്കാരം.
3: നമസ്കാരം.
2: പരിപാടി

0: നമ്മുടെ മലയാളികൾക്ക് പുത്തനുണർവും പുതുപ്രതീക്ഷകളും നൽകുന്ന ഈയൊരു ഓണക്കാലത്ത് വീട്ടിലെ ഓണസദ്യയും പൂക്കളവുമൊക്കെ ഒരുക്കുമ്പോൾ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, മനസ്സിലെപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു ഓണപ്പാട്ട് ഏതായിരിക്കും?
1: അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്.

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾ അല്ലേ?
1: അതെ അതെ.
0: അതുപോലെ തന്നെ താങ്കൾ ആത്മീയ ഗുരു ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള വി ദക്ഷിണാമൂർത്തി സാറിന്റെ ഈണമാണ്.
1: തീർച്ചയായിട്ടും അതെ അതെ. കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്ന ആൽബം ആണത്.
0: അതെ, മധുരഗീതങ്ങൾ അല്ലേ?
1: മധുരഗീതങ്ങൾ അതെ, വോളിയം 1.
0: ചലച്ചിത്ര സംഗീത ലോകത്തും അതുപോലെ തന്നെ ഭക്തിഗാന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകനാണ് താങ്കൾ. താങ്കളുടെ സംഗീത യാത്രയുടെ തുടക്കം അതെങ്ങനെയായിരുന്നു? ബാല്യകാല അനുഭവങ്ങളിൽ സംഗീതത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്?
1: എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടും ശരദിന്ദു മലർ ദീപനാളം നീട്ടി എന്നുള്ള പാട്ടാണ്. അത് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. എം ബി ശ്രീനിവാസൻ സാറാണ് മ്യൂസിക്.
0: അതെ,
1: എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടും അതാണ് എന്റെ ഓർമ്മയിൽ. അത് സ്കൂളിലൊരു മത്സരത്തിന് വേണ്ടിയാണ് ആ പാട്ട് പഠിച്ചതും പാടിയതും. ആദ്യത്തെ ഒരു 4 ലൈൻ പാടിയിട്ട് ഞാൻ പേടിച്ചിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം എല്ലാവരും ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. എന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പല മത്സരങ്ങളിലും ഞാൻ പാടാൻ തുടങ്ങി, പല മത്സരങ്ങളിലും പ്രൈസ് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ആണ് ഞാൻ വളർന്നു വന്നത് എന്റെ കുട്ടിക്കാലം. അപ്പൊ എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സാറുമാരും അതെ ടീച്ചർമാരും എന്റെ സഹപാഠികളെല്ലാം നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ സാഹചര്യം ഒത്തിണങ്ങി വന്നതുകൊണ്ടാണ് എനിക്ക് സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചതും ഈ ഫീൽഡിലേക്ക് വരാൻ സാധിച്ചത്.
0: സംഗീതത്തിലേക്ക് താങ്കളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്?
1: അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പേരുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ അത് ആരെഴുതി ആര് സംഗീതം നൽകിയതൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. പാട്ട് മാത്രം കേട്ട് ആരാ പാടിയതെന്ന് മാത്രമേ അന്ന് കുട്ടിക്കാലത്ത് അറിയുള്ളായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗായകരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ദാസേട്ടൻ, ജയേട്ടൻ, അതുപോലെ തന്നെ സി ബി സാറ്, ജാനകി അമ്മ, സുശീലമ്മ, അതിനുശേഷം വന്ന ചിത്ര ചേച്ചി, സുജാത ചേച്ചി, ഉണ്ണിച്ചേട്ടൻ, വേണിച്ചേട്ടൻ, അങ്ങനെ പല ഗായകരും ദാസേട്ടന്റെ പാട്ടുകളും ജയേട്ടന്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുണ്ടായിരുന്നത്, സിബി സാറിന്റെയും.
0: യേശുദാസ് പാടിയ ചലച്ചിത്ര ഗാനങ്ങളിൽ നല്ലൊരു ഓണപ്പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് പാടാമോ?
1: ഓ, തീർച്ചയായിട്ടും.
2: പൂവിളി പൂവിളി പൊന്നോണമായി നീ വരു പൊന്നോണത്തുമ്പി ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയെ.

0: സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീടൊരു സ്കോളർഷിപ്പൊക്കെ കിട്ടിയിട്ട് മദ്രാസിൽ പോയി സംഗീതം പഠിക്കുകയായിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്.
1: പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ മദ്രാസിലേക്ക് പോയത്. പ്രീ ഡിഗ്രി കോതമംഗലം എം എ കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം പറവൂർ സംഗീത സഭയിൽ ഞാൻ കുറച്ചുനാൾ മെമ്പർ ആയിരുന്നു. അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് എന്നെ മദ്രാസിലേക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. നമ്മുടെ പത്മഭൂഷൺ എന്റെ ഗുരുനാഥൻ, അദ്ദേഹം ടി വി ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോർട്ട് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് ആയിരുന്നു അത്. അതൊരു ഗുരുകുലം രീതിയിലുള്ള പഠനമായിരുന്നു.
0: പിന്നണി ഗായകനായി ആദ്യമായി പാടിയ അനുഭവം അതെങ്ങനെയായിരുന്നു?
1: അത് ഞാൻ മദ്രാസിലെ ഗുരുനാഥിന്റെ അടുത്ത് ടി വി ജി സാറിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് എന്നെ ഈ മ്യൂസിക് ഡയറക്ടറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യത്തെ സിനിമ 1995 ഞാൻ പാടിയത്. 1995 ഏകദേശം അവസാനിക്കാറായപ്പോ ഉഴവുത്തുറൈ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. ഉഴവുത്തുറൈ വിജയകാന്ത് സാറിന്റെ 125-ാമത്തെ ചിത്രമായിരുന്നു. ഗാനം ഞാൻ ചിത്ര ചേച്ചിയുടെ ഒപ്പമാണ് പാടിയത് ആദ്യമായിട്ട്. അത് ഫിലിം സോങ്. അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് ശരത്തേട്ടനാണ്. ആ പാട്ട് കമ്പോസ് ചെയ്തത് ബാബു ശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹമാണ്.

0: മലയാളത്തിലെ അരങ്ങേറ്റം കുറിച്ചത് ഏത് ചിത്രത്തിലാണ്? അതിന്റെ വിശേഷങ്ങൾ കൂടെ പറയാം.
1: മലയാളത്തിൽ ആദ്യം ഞാൻ പാടിയത് ശരിക്കും പറഞ്ഞാൽ ശിശിരം എന്ന സിനിമയിലാണ് പാടിയത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ, രണ്ടും ഒരു സമയത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. അതിൽ ശിശിരത്തിലെ പാട്ട് ഓഡിയോ മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ, സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ബേണി ഇഗ്നേഷ്യസ് ആണ് അതിന്റെ സംഗീതം. ടോക്കിയോ നഗറിലെ വിശേഷങ്ങളുടെ റെക്കോർഡിംഗ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീ സണ്ണി സ്റ്റീഫനാണ് അദ്ദേഹമായിരുന്നു. പക്ഷെ ആദ്യം വിഷ്വലി ഇത് പുറത്തിറങ്ങിയത് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലെ പാട്ടാണ്. അത് രചനയും സംഗീതവും കൈതപ്പുറം തിരുമേനിയാണ്.
2: കനകസഭാസനം മമ ഹൃദയം സ്വരതുളസീദളം മമ നാദം. കനകസഭാസനം മമ ഹൃദയം

0: മലയാള ചലച്ചിത്ര ഗാനലോകത്ത് ഏകദേശം ഇപ്പോൾ ഒരു 30 വർഷക്കാലം യാത്ര തുടരുകയാണല്ലേ.
1: അതെ
0: അപ്പോൾ
1: അതെ
0: ഈ ഒരു കാലയളവിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സംഗീത സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും?
1: അങ്ങനെ ചോദിച്ചാൽ കുറേ പേരുണ്ട്. ഒരാളുടെ പേര് മാത്രമായിട്ട് എടുത്തു പറയാൻ പറ്റൂല. ആചാര്യന്മാരായിട്ടുള്ള പല സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവം മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, ആലപ്പി രംഗനാഥൻ മാഷ്, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പഴയ സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിനുശേഷം ഇളയരാജ സാറ്, വിദ്യാസാഗർ സാറ്, അങ്ങനെ നിരവധി, മലയാളത്തിലാണെങ്കിൽ കൂടുതലും ബേണി ഗണേഷ്, പിന്നെ അതുകൂടാതെ എം ജയചന്ദ്രൻ, അങ്ങനെ കുറെ പേരുടെ സംഗീത സംവിധാനത്തിൽ, യങ് ജനറേഷനിൽപ്പെട്ട സംഗീത സംവിധായകരുടെ വർക്കുകളും ഇഷ്ടംപോലെ പാടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മലയാളത്തിൽ അധികം പാട്ടുകൾ തന്നിട്ടുള്ള ശ്രീ എം ജയചന്ദ്രനാണ്. പിന്നെ അതുകൂടാണ്ട് പിന്നെ ബേണി ഗണേഷ്. തമിഴിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് ശ്രീ വിദ്യാസാഗർ സാറാണ്. രാജാ സാറിന്റെയും ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളവർ.
0: 2002 മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതും എം ജയചന്ദ്രൻ സാറിന്റെ സംഗീതത്തിൽ പറഞ്ഞൊരു ഗാനത്തിനാണല്ലോ. അതിന്റെ റെക്കോർഡിംഗ് അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഇതിന്റെ റെക്കോർഡിംഗ് എന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു നല്ല ഹൈ പിച്ച് ആണ്, ഇത്തിരി ടഫ് ആയിട്ടുള്ള പാട്ടാണെന്ന്. ഞാൻ കുട്ടൻചേട്ടനെ വിളിക്കാം, കുട്ടൻചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇത് റെക്കോർഡിംഗ് നടന്നത് തിരുവനന്തപുരത്ത് SS ഡിജിറ്റൽ സ്റ്റുഡിയോയിലായിരുന്നു. എന്റെ അടുത്ത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത്, നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നതും കൂടി പറഞ്ഞു. അപ്പൊ ഞാനത് പാടാൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തി. പാട്ട് പഠിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ തോന്നി നല്ല കടുപ്പമുള്ള പാട്ടാണ്. ലിറിക്സ് ആണെങ്കിലും ഇങ്ങനെ വളരെ ചടുലമായിട്ടുള്ള വരികളാണ്, കടുക് പൊട്ടിക്കുന്ന പോലെ. നമ്മുടെ എസ് രമേശൻ നേരെ അദ്ദേഹമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഒരു ഹൈ പിച്ച് തന്നെയാണ് ഈ പാട്ട് നിൽക്കുന്നത്, ബേസിലേക്ക് ഇറങ്ങി വരുന്നില്ല സത്യത്തിൽ. ഈ പാട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈ പിച്ച് ആണ്, ആദ്യം ഒരു അവസാനം വരെ. അത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പാടി. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് നല്ലൊരു അവാർഡ് കിട്ടാൻ ചാൻസ് ഉള്ള പാട്ടാണെന്ന്. അത് ഞാൻ എന്റെ ഭാര്യയും എന്റെ അമ്മയൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് കേൾപ്പിച്ചപ്പോ അവരും പറഞ്ഞു, ആ ഇത് കൊള്ളാലോ, ഇതൊരു അവാർഡിനെ പറ്റിയ പാട്ടാണല്ലോ എന്നൊക്കെ അവരും പറഞ്ഞു. പിന്നീട് ആ കാര്യം മറന്നുപോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ഒരു കോൺസുലേറ്റ് ഇന്റർവ്യൂവിന് വേണ്ടി പോണ സമയത്താണ് ഒരു കോള് വരുന്നത്, അതുപോലെ മധു കൺഗ്രാജുലേഷൻ, മധുവിനാണ് ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സിംഗറിന്റെ എന്നൊക്കെ പറഞ്ഞു. അത് അന്ന് വിളിച്ചു പറഞ്ഞത് ശ്രീ എം എ ബേബി അദ്ദേഹമായിരുന്നു. അതാണ് എന്റെ ഈ പാട്ടിനെ പറ്റിയുള്ള ഓർമ്മകൾ.

0: അത് കലാഭവൻ മണി നായകനായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അല്ലേ?
1: നായകനായിട്ടുള്ളത്
0: കലാഭവൻ മണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശൂർക്കാരുടെ ഒരു അഭിമാനമായിരുന്നു. ഇന്നും
1: പഠിച്ചിരുന്നത് കൊരട്ടി MAMHS സ്കൂളിലാണ്. മണിച്ചേട്ടൻ പഠിച്ചിരുന്നത് ചാലക്കുടി ഗവൺമെന്റ് ബോയ് സ്കൂളിലാണ്.

യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഞങ്ങൾ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ പെടും. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നതും. യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ താമസിക്കുന്നത് ചില സ്കൂളുകളിലായിരിക്കും, ക്ലാസ് റൂമുകളിലായിരിക്കും. അപ്പോൾ അന്ന് മുതലേ എനിക്ക് മണിച്ചേട്ടനെ പരിചയമുണ്ട്. ഞാനും മണിച്ചേട്ടൻ തമ്മിലും ഒന്ന് രണ്ട് ക്ലാസിന്റെ വ്യത്യാസമുള്ളൂ. എന്നെക്കാളും രണ്ട് ക്ലാസ് സീനിയറായിരുന്നു.

0: ബ്ലെസ്സി സംവിധാനം ചെയ്ത ഒരു മമ്മൂട്ടി ചിത്രമായ കാഴ്ച എന്ന സിനിമയിലെ കൈതപ്രം എഴുതി മോഹൻ സിത്താര ഇണം പകർന്ന് കലാഭൻ മണിയും താങ്കളും കൂടി ആലപിച്ച ഒരു ഗാനമുണ്ടല്ലോ, അതിന്നും നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ്.
1: മോഹൻ ചേട്ടനും എനിക്ക് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് ഈ കുട്ടനാടൻ കായൽ. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റേജിലും ഞാൻ പാടുന്ന പാട്ടാണ്. അതൊരു നല്ല ഓളം സൃഷ്ടിക്കുന്ന പാട്ടാണ്. ഏറ്റവും ഞാൻ എന്റെ പ്രോഗ്രാമുകളിൽ അവസാനം പാടുന്ന ചില പാട്ടുകളിൽ ഒന്നാണ് ഇത്.
2: കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
2: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പഗേറ്റ് AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
3: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
2: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം. ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
3: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
4: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
5: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
6: ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
7: ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയാണല്ലോ താങ്കളുടെ ഒരു കരുത്ത്. സിനിമാ ഗാനങ്ങളിലേക്ക് എത്തുമ്പോൾ ശാസ്ത്രീയ പശ്ചാത്തലം, അത് എത്രത്തോളം സഹായകരമായിട്ടുണ്ട്?
8: ഞാനിപ്പോ ക്ലാസിക്കലായിട്ട് പഠിച്ചത് കാരണം കൊണ്ട് എനിക്ക് പാട്ടുകളെ പെട്ടെന്ന് പഠിക്കാനുള്ള ഗുണം കിട്ടിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് പെട്ടെന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ട് പഠിപ്പിച്ചു തരുമ്പോൾ അതിന്റെ അതായത് നോട്ടാണെന്നും അതായത് പെട്ടെന്ന് രാഗം ബേസ്ഡ് പാട്ടുകളൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഗ്രാഫ് ചെയ്യാനും ഈ ക്ലാസിക്കലായിട്ട് പഠിച്ചത് കൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ചില കോംപ്ലിക്കേറ്റഡ് സംഗതികൾ ഇങ്ങനെ സെമി ക്ലാസിക്കൽ സോങ്സ് ഒക്കെ പാടാൻ ഇഷ്ടംപോലെ പാട്ടുകൾ പാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ കർണാടക ആയിട്ട് പഠിച്ചതുകൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്.
7: താങ്കളുടെ പാട്ടിന്റെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് ഒരുപാട് സമയം ശ്വാസം അടക്കി പിടിച്ച് പാടാൻ പറ്റുന്ന പല പാട്ടുകളും വേദിയിലാണെങ്കിലും അതുപോലെ തന്നെ ചലച്ചിത്ര ഗാനങ്ങളിലാണെങ്കിലും വളരെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ശ്വാസമടക്കി പാടുന്ന പാട്ടുകൾ, ഇപ്പോൾ ഉദാഹരണമായി ഗംഗെ എന്ന് തുടങ്ങുന്ന പാട്ട്, അതുപോലെ തന്നെ ഹരിമുരളീരവം, ഇതിലെല്ലാം ശ്വാസം നന്നായി ഹോൾഡ് ചെയ്യേണ്ട പാട്ടുകളാണ്. പല ചലച്ചിത്ര സംഗീത സംവിധായകരും പറയുന്നത് ഇത് അങ്ങനെ ഗായകരെ ഇങ്ങനെ ഈ ഹോൾഡ് ചെയ്യുന്ന വെക്കുന്നത് നല്ലതാണോ എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
8: ശ്വാസം പിടിക്കുന്നതിലും ഹൈ പിച്ച് പാടുന്നതിലും എന്തായാലും കാര്യമുണ്ട്. ഹൈ പിച്ച് എല്ലാവർക്കും പാടാൻ പറ്റിയെന്ന് വരില്ല. ഹൈ പിച്ച് ആ റേഞ്ചിലേക്ക് എത്താവുന്ന ആൾക്കാർക്ക് പാടാൻ പറ്റുള്ളൂ. മാത്രമല്ല ഹൈ പിച്ച് പാടുന്നത് ശ്രുതിയിലായിരിക്കണം. ആ ഹൈ പിച്ച് തന്നെ സംഗതികളും അത് വരാം ചിലപ്പോ. അപ്പൊ അതൊക്കെ പാടാനുള്ള ഒരു കഴിവ് ഏതൊരു ഗായകനും വേണ്ടതാണ്, ഗായകനോ ഗായികയ്ക്കോ ആർക്കായാലും. പിന്നെ പലർക്കും ശ്വാസം പിടിച്ച് നിൽക്കാം, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പാട്ട് നന്നായിട്ട് പാടണമെങ്കിൽ നല്ല ബ്രത്ത് കപ്പാസിറ്റി വേണം. ആ ശ്രുതി കറക്റ്റ് ആയിട്ട് നിൽക്കാനും ശബ്ദത്തിന് വിറയില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പിടിക്കാനും നല്ലതായിട്ട് ശ്വാസം നമ്മുടെ ലങ്സിനെ അതിന് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ശ്വാസം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവേണ്ട. പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ ചിലപ്പോ നാച്ചുറൽ ആയിട്ടോ ചിലർക്ക് ഉണ്ടാവും. അത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്.
7: താങ്കൾക്ക് ഇത്തരം പാട്ടുകൾ പാടാനായിട്ട് പ്രത്യേകം ഈ ശ്വാസം ക്രമീകരിച്ച് പാടാനൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാധകം ചെയ്യാറുണ്ടോ?
8: ഞാൻ എന്റെ ജീവിതത്തിൽ സാധകം ചെയ്തേക്കണം വളരെ കുറച്ചാണ്. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ സാധകം ചെയ്തിട്ടെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാല് ഒരു 6 മാസത്തോളം ഉണ്ടാവുള്ളൂ. പിന്നെ വാമപ്പ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ മിക്ക ദിവസങ്ങളിലും ഇപ്പൊ ദൈവം സഹായിച്ച് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് അത് ചെറിയ വാമപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് പോയിന്ന് മോശമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വാമപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ.
7: ഈ ഹൈ പിച്ചിലുള്ള പാട്ടുകളിലെ സംഗീത പ്രേമികളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു പാട്ടാണ് രാവേറെയായി, റോക്ക് ആൻഡ് റോളിലെ ഗാനം.
8: അതെ,
7: വിദ്യാസാഗറിന്റെയാണ് സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികള്. ആ ഗാനം ഒന്ന് പാടാമോ?
8: തീർച്ചയായിട്ടും.

0: വിദ്യാസാഗറിന്റെ പാട്ടുകളിലെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തമിഴിൽ വലിയൊരു ബ്രേക്ക് താങ്കൾക്ക് നൽകിയ ഒരു പാട്ടാണ് കനാ കണ്ടേനടി എന്ന ഗാനം. ആ ഗാനം ഒന്ന് പാടാമോ?
1: കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി.

ഉൻവിഴി മുതൽ മൊഴി വരെ മുഴുവതും കവിതകളകമേത് പുറമേത് പുരിഞ്ഞത് പുലി കണ്ടീനടി. ഉൻമുടി മുതൽ അടി വരെ മുഴുവതും കവിതകളകമേത് പുറമേത് പുരിഞ്ഞത് പോലെ കനാ കണ്ടേനടി തോഴി കനാ കണ്ടീന.

0: കൺവിഴി മുതൽ മൊഴി വരെ മുഴുവതും കവിതകൾ അകമേത് പുറമേത് പൊരിന്തത് പോലെ കാണാ കണ്ടേ നടി.
1: 2005 ചന്ദ്രമുഖി എന്ന ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ ഈണത്തിൽ നല്ലൊരു പാട്ട് നമ്മൾക്ക് സമ്മാനിച്ചിരുന്നു. ആ പാട്ടിന്റെ പ്രത്യേകത ആശാ ഭോസ്ലെ എന്ന അതുല്യ ഗായികയ്ക്കൊപ്പം പാടാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലേ? അതിന്റെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ?
2: ഇതിന്റെ റെക്കോർഡിങ്ങിന് എന്നെ വിദ്യാസാഗർ സാർ എന്റെ മാനേജർ എന്നെ വിളിച്ചിരുന്നു. മുരുകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, ഇത് രജനി സാറിന്റെ പടമാണ്, അതാണ് പ്രത്യേകത. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ എത്തി, ഇപ്പോ എന്താന്ന് നോക്കിയപ്പോ ഫീമെയിൽ വോയിസിന്റെ ശബ്ദം പ്ലേ ചെയ്യുക, ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പാട്ട് അവിടെ ട്രാക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ജാനകിയമ്മയാണെന്ന് തോന്നി ശബ്ദം കേട്ടപ്പോ ഏകദേശം. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ എന്തോ ഒരു ചേഞ്ച്, പാടുന്ന ഡിക്ഷനിലൊക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസമുള്ള പോലെ. അപ്പൊ എനിക്ക് തോന്നിയത് ആശാജിയുടെ പോലെ എനിക്ക് തോന്നി. അപ്പൊ ആശാജി അല്ലേന്ന് ചോദിച്ചപ്പോ ആ കറക്റ്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ അവർ കൈയടിച്ചു. അങ്ങനെയാണ് അതിന്റെ റെക്കോർഡിംഗ് സമയം. പിന്നെ അത് ദാസേട്ടന്റെ ഒരു പഴയ പാട്ട് എനിക്ക് പ്ലേ ചെയ്തിട്ട് റെഫറൻസിന് വേണ്ടിട്ട് ഇത് ഈ ആ ശബ്ദത്തിന്റെ ഒരു മാധുര്യം അതിൽ വേണം, ഇത് ഈ പാട്ട് ദാസേട്ടൻ പാടിയിരിക്കണ അതിന്റെ ഒരു സ്റ്റൈല് വേണം അത് പാടാൻ എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എന്റെ റെക്കോർഡിംഗ് നടന്നത്.
1: കൊഞ്ചനേരം എന്ന് തുടങ്ങുന്ന ആ പാട്ടുകൂടെ ശ്രോതാക്കൾക്കായി.
2: തീർച്ചയായിട്ടും.

0: ഇന്നും കൊഞ്ചം നീളാതാ.
1: മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ നല്ലൊരു മിമിക്രി കലാകാരൻ കൂടിയാണെന്ന് നമുക്ക് പല അഭിമുഖത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒരു കൗതുകത്തിന് ഏതെങ്കിലും ഒരു നടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാമോ?
0: ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് കമൽ സാറിന്റെയും രജനി സാറിന്റെയും ലാലേട്ടന്റെ ഒക്കെയാണ്. അത് ഞാനെപ്പോഴും മിമിക്രി ആയിട്ട് ചെയ്യാറില്ല, ശ്രമിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
1: പക്ഷെ ഞങ്ങളത് നന്നായി ആസ്വദിക്കുന്നുണ്ട്. രജനീകാന്തിന്റെ ഒന്ന് ശബ്ദം അനുകരിക്കാമോ?
0: ഓക്കെ, ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൂരില് കുറയ്ക്കതന്നായുമില്ല, പഴിച്ചുള്ളതെന്നാവുമില്ല, ആകമൊത്തത്തില് ഇത് രണ്ടും ഇല്ലാതെ ഊറും ഇല്ല. ഇതെല്ലാം പാക്കാമ, നമ്മ പാട്ടിക്ക് പോയിട്ടേ ഇരിക്കണോ?
1: നന്നായിട്ടുണ്ട്. തമിഴകത്തെ കുറിച്ച് പറയുമ്പോഴേ അവിടുത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ.
1: അതുപോലെ ഇളയരാജയ്ക്കൊപ്പം ഒരുപാട് വേദികളിൽ പാട്ടുകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു സംഗീതജ്ഞനെ ഓർക്കാമോ?
0: രാജസ്ഥാനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ദാസന്റെ ഒരു 60-ാം പിറന്നാളിന്റെ പ്രോഗ്രാം വടകരയിൽ നടന്നിരുന്നു. അന്ന് ആ പ്രോഗ്രാമിൽ ആദ്യത്തെ പാട്ട് പാടിയത് ഞാനാണ്, കാറ്റിലെ പഴമുള്ള കണ്ടില്ലെന്ന്. അന്ന് ആ പ്രോഗ്രാമിൽ രാജസ്ഥാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു, ദക്ഷിണാമൂർത്തി സ്വാമി ഉണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ശിഷ്യനാണ് രാജസ്ഥാൻ. എന്റെ ഗുരുനാഥന്റെ അടുത്തും പി വി ഗോപാലകൃഷ്ണ സാറിന്റെ അടുത്തും രാജസ്ഥാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാട്ടിലെ പാഴ്മുളം പാടി കഴിഞ്ഞ ഉടനെ തന്നെ സ്വാമി രാജസ്ഥാനോട് പറഞ്ഞു, എന്ന് ഈ പയ്യനെ വിളിച്ച് പാടിപ്പിക്കുന്ന പാട്ട് കേട്ടില്ലേ എന്ന് ചോദിച്ചു. അന്ന് ചോദിച്ചു ഓർഗനൈസേഴ്സ് ആണ് എന്റെ അടുത്ത് പറഞ്ഞത് ആ പ്രോഗ്രാമിന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാള് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ രാജസ്ഥാനും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പരിചയം പുതുക്കി, ഞാൻ കാലിൽ നമസ്കരിച്ച് ഇങ്ങനെ ഞാൻ അന്ന് പാടിയ ആളാണെന്നൊക്കെ പറഞ്ഞു. ആ ജ്ഞാപകം അവർക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ ഈ ആദ്യത്തെ പാട്ട്, രാജസ്ഥാന്റെ ആദ്യത്തെ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത്. ഭാരതി എന്ന് പറഞ്ഞ സിനിമയില് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. ഇതിലും ഇങ്കു ഇരുപ്പാൻ അവൻ യാറോ, പിന്നെ വന്ദേ മാതരം, രണ്ട് സോങ്സ് സിനിമയിൽ പാടിയിട്ടുണ്ട്. അന്ന് മുതലാണ് രാജസ്ഥാനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഇപ്പൊ 25 വർഷത്തിൽ കൂടുതലായി രാജസ്ഥാന്റെ കൂടെ.
1: ഇളയരാജയുടെ പാട്ടുകളിലെ വേദികളിൽ കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ള പാട്ട് ഏതാണ്?
0: അത് രാജസ്ഥാനിലെ ഏത് പാട്ട് പാടിയാലും ജനങ്ങൾ കയ്യടിക്കും.
1: എങ്കിലും
0: ഞാൻ പാടാറുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞത് പൂവേ സെമ്പൂവേ, പിന്നെ എന്നിനിയ പൊന്നിലാവേ, രാജരാജചോഴൻ, കൂന്തലിലെ മേഘം, പിന്നെ അമ്മായൻ അഴക്കാതെ വില്ലിയെ, പിന്നെ പഴമുതിർ ചോലൈ, കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള,

0: പിന്നെ തെണ്ടൽ വന്ത് എണ്ണയിൽ തൊടും, ആകായം എണ്ണിലാവി, മാസി മാസം ആളാണ് പൊണ്ണ്, രാസാത്തി ഒന്ന്, ഇതൊക്കെയാണ് ഞാൻ പാടാറുള്ളത്.
1: നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പൂവേ സെമ്പൂവേ ആ പാട്ട് പാടാമോ?
0: ഓക്കെ.
2: പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം, വായ് പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടലൻ.

0: വായ്പേത്തിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ.
1: എഴുപത്തിയഞ്ചു വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
7: താങ്കളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ എല്ലാ ടൈപ്പിലുള്ള പാട്ടുകളും പാടാൻ കഴിവുള്ള ഒരു ഗായകനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല പഴയ പാട്ടുകളും റീൽസുകളായും മറ്റും വീണ്ടും കേൾക്കുമ്പോൾ അത് വളരെ ഇമ്പമാർന്നതായി തോന്നുന്നു. അങ്ങനെയൊരു പാട്ടാണ് അമൃതം എന്ന ചിത്രത്തിലെ മുത്തേ നിന്നെ എന്ന് തുടങ്ങുന്ന പാട്ട്, സുജാതയോടൊപ്പം
0: പാടിയിട്ടുള്ളത്. മല്ലിപ്പൂവേ എന്നും ചൊല്ലിക്കൊണ്ടെന്നിഷ്ടം കൂടാനെത്തും കള്ളനല്ലേ ഒന്നു.

0: സുജാതയുടെ മകൾ ശ്വേതാമോഹനൊപ്പവും നല്ലൊരു മെലഡി ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സ്വന്തം ലേഖകൻ എന്ന ചിത്രത്തിലെ ചെറുതിങ്കൾ തോണി.
1: അതുകൂടാതെ ഞാൻ പാടിയിട്ടുണ്ട് മന്ദാരപ്പൂമൂളി, അത് ശ്വേത എന്റെ കൂടെ പാടുന്ന ആദ്യത്തെ ഡ്യുവറ്റാണ് അജസാറിന്റെ.
2: ചെറുതിങ്കൾ തോണി മിൻകുഞ്ചിരി പോലൊരു തോണി ഏതോ തീരം തേടുന്നു, കൂവൽ പാടകളെ തിരിതാളാതുണ്ടൊരു വീട് എന്നെ തേടും മിഴിയഴകും.

0: താങ്കളുടെ സംഗീത ജീവിതത്തിൽ കുടുംബത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അതേക്കുറിച്ച് കൂടെ പറയാം.
1: എന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും നന്നായി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് പഠിക്കാനും പല മത്സരങ്ങളിൽ പോയി പങ്കെടുക്കാനെല്ലാം സാധിച്ചത്. വിവാഹത്തിന് ശേഷമാണെങ്കിലും എന്റെ ഭാര്യയും വളരെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്.
0: കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ ഓണവില്ലിൻ എന്ന് തുടങ്ങുന്ന ഗാനം, അത് താങ്കളുടെ ഒപ്പം പി വി പ്രീത, തുളസി, യതീന്ദ്രൻ എന്നിവർ ചേർന്ന് ആലപിച്ചതാണ്. ഓണത്തിന്റെ ഓർമ്മകളും അതുപോലെ തന്നെ പ്രണയവും സ്നേഹവും എല്ലാം തുളുമ്പി നിൽക്കുന്ന ഒരു ഗാനമാണ്. നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ആ പാട്ട് കേട്ടാലോ? അതിന്റെ രണ്ടു വരി ഒന്ന് മൂളാമോ?

0: യദുകുല സന്ധ്യകൾ പകലുകൾ ഇരവുകൾ വൃന്ദാവനമുണ്ടു രാധേ നീയില്ലാതെ. ഈ പാട്ട് അത് യക്ഷിയും ഞാനും എന്ന സിനിമയിലെ പാട്ടാണ്.
1: വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം.
0: ആ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. സാജൻ മാധവ് രവീന്ദ്ര മാഷിന്റെ മകനാണ് അതിന്റെ സംഗീതം.
1: രവീന്ദ്രൻ മാഷിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറയാമോ?
0: രവീന്ദ്ര മാഷിന്റെ കൂടെ ഞാൻ വളരെ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു ആൽബത്തിൽ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ സീരിയലുകൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, ഒരു സിനിമയ്ക്കും പാടിയിട്ടുണ്ട്. അത് ജയറാമേട്ടൻ.

0: അതെ, ഞാൻ തൽപ്പേരി രാമൻകുട്ടി എന്ന സിനിമയിലെ പാട്ടാണ്. മാഷ് മരിച്ചതിന് ശേഷം കളഭം എന്ന സിനിമയിലും പാടിയിട്ടുണ്ട്.
1: ഭക്തിഗാനങ്ങളിലും ലളിതഗാനങ്ങളിലും സിനിമാ ഗാനങ്ങളിലും ഒരുപോലെ സംഗീതലോകം നെഞ്ചേറ്റിയ സ്വരമാണ് താങ്കളുടേത്. ഒരു ഗാനത്തെ അതിന്റെ പൂർണ്ണ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ താങ്കൾ സ്വീകരിക്കുന്ന രീതി എന്താണ്?
0: ഇപ്പൊ സിനിമയാണെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ അറിയും, പിന്നെ അതിന്റെ വരികൾ മുഴുവൻ വായിച്ചു നോക്കും, വരികളുടെ എവിടെയാണ് എവിടെയൊക്കെയാണ് ഭാവം കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെയാണ് പാടാറുള്ളത് എപ്പോഴും. പിന്നെ അതിന്റെ ചില പാട്ടുകളുടെ ട്യൂണിൽ തന്നെ അതിന്റെ ഭാവം ഉണ്ടാവും. ആ മ്യൂസിക് ഡയറക്ടർ അത് കൂടാതെ പറഞ്ഞു തരുകയും ചെയ്യും.
1: മലയാളം കൂടാതെ അന്യഭാഷകളായ തെലുങ്ക്, തമിഴ്, കന്നഡ, സിംഹള ഭാഷയിലടക്കം താങ്കൾ പാട്ട്
0: പാടിയിട്ടുണ്ട്.
1: തുളുവിൽ പാടിയിട്ടുണ്ട്. ഇതിലൊക്കെ വരുന്ന ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഡിക്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പ്രയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകം എന്തെങ്കിലും ട്രെയിനിങ് അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും പരിശീലനങ്ങൾ ചെയ്യാറുണ്ടോ?
0: എനിക്ക് മലയാളം കൂടാതെ തമിഴും കുട്ടിക്കാലം മുതൽ അത്യാവശ്യം നന്നായിട്ട് അറിയായിരുന്നു. എന്റെ അച്ഛനെ തമിഴേ അറിയുള്ളായിരുന്നു. അച്ഛന്റെ ഫ്രണ്ട്സും അച്ഛന്റെ ബന്ധുക്കളുടെ അടുത്തൊക്കെ അച്ഛന്റെ, അതായത് സിസ്റ്ററിന്റെ അടുത്തും ബ്രദറിന്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ തമിഴിലെ സംസാരിക്കുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ തമിഴ് എനിക്ക് കുട്ടിക്കാലം മുതൽ നല്ല പരിചയമാണ്. പിന്നെ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ആന്ധ്രയിൽനിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള സംസാരിച്ചുള്ള പഴകി അങ്ങനെ ഒരു പരിചയമുള്ളതുകൊണ്ട് ആ ഭാഷയും നന്നായിട്ട് വഴങ്ങുമായിരുന്നു. പിന്നെ ദൈവം അനുഗ്രഹിച്ച് പുതിയൊരു ഭാഷ എന്റെ പാട്ട് പാടുകയാണെങ്കിൽ അതിന്റെ ഡിക്ഷൻ അവരെങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അത് എഴുതിയെടുത്ത് പാടാറുണ്ട്. അപ്പൊ അത് ദൈവം അനുഗ്രഹിച്ച് അതെങ്ങനെ കറക്റ്റായിട്ട് വരാറുണ്ട്. അതൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു.
1: ഒരു ഗായകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് വളരെ ആത്മസംതൃപ്തി നൽകുന്ന കാര്യം എന്താണ്?
0: ഗായകൻ എന്നുള്ള നിലയിൽ സംതൃപ്തി നൽകുന്ന എന്ന് പറഞ്ഞാൽ പാട്ട് പാടുമ്പോഴുള്ള സംതൃപ്തി ഉണ്ടല്ലോ, അതന്നെയാണ്. മറ്റുള്ളവരെ നമ്മുടെ പാട്ടിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നു, അവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള അതാണ് നമുക്കുള്ള കിട്ടുന്നൊരു നിർവൃതി.
1: ഈ സംഗീത ലോകത്തെ ആധുനിക പ്രവണതകളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: നമ്മളെല്ലാവരും കാലത്തിനനുസരിച്ച് നീങ്ങണമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോ ഞാനിപ്പോ വന്നപ്പോ പല, ഞാൻ പറഞ്ഞല്ലോ, പല ആചാര്യന്മാരായിട്ടുള്ള സംഗീതജ്ഞരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, അങ്ങനെ പഴയ ആചാര്യന്മാർ മുതൽ ഇന്നത്തെ യങ് ജനറേഷനിലുള്ള സംഗീത സംവിധായകർ വരെയുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. പഴയ ടെക്നോളജി മുതൽ ഇന്നത്തെ ടെക്നോളജി വരെ പാടാൻ സാധിച്ചിട്ടുണ്ട്. ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്
1: പണ്ട്,
0: അതും ആ ടെക്നോളജിയിലും ഞാൻ പാടിയിട്ടുണ്ട്. അതിനുശേഷം എഡാറ്റ്, പിന്നിപ്പോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി, എല്ലാം ഇപ്പോ എല്ലാം സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, പ്രോ ടൂൾസ് പോലെയുള്ള. അപ്പൊ അതിനും പാടിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി മാറുംതോറും ചില പോരായ്മകളുണ്ട്, ചില പ്ലസ് പോയിന്റ്സ് ഉണ്ട്.
1: ഇന്നത്തെ പുതു ഗായകരോട് അവരോട് നൽകുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്തായിരിക്കും?
0: പുതിയ ഗായകരോട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരിക്കലും ഗിവപ്പ് ആവാതിരിക്കുക, എപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ പണ്ടത്തെ പോലെ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലം അല്ല ഇന്നത്തെ. ആ വസന്തകാലം കഴിഞ്ഞു, സിനിമയിൽ നിറയെ പാട്ടുകളുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പൊ സിനിമയിൽ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി, ഉള്ള പാട്ടുകളുടെ ഡ്യൂറേഷൻ കുറഞ്ഞ്, പല്ലവി അനുപല്ലവി മാത്രമായി. ഇനി കുറച്ച് കഴിയുമ്പോൾ പല്ലവി ആവും, പിന്നെ അതും കൂടി ഇല്ലാണ്ടാവും. പുക പോലെ ആയിരിക്കും ഇനി സിനിമയിൽ കേൾക്കുക, ഹോളിവുഡ് സിനിമയിലുള്ള പോലെ. അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് ചാനലുകളെല്ലാം യൂസ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്തെ ഉള്ള ഇത്. ഇപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടല്ലോ, കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനും ലോകം മുഴുവനും എസ്റ്റാബ്ലിഷ് ആവാനായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് യൂസ് ചെയ്യിക്കുക മാക്സിമം.
1: നമ്മുടെ ആകാശവാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് സംഗീത ലോകത്തേക്ക് തുറക്കുന്ന പ്രധാന ജാലകമാണ് ആകാശവാണി.
0: തീർച്ചയായിട്ടും
1: ഇപ്പൊ ഗായകൻ എന്ന നിലയിലും ശ്രോതാവ് എന്ന നിലയിലും ആകാശവാണി തൃശൂർ നിലയവുമായിട്ടുള്ള താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് കൂടെ നമ്മുടെ ശ്രോതാക്കൾക്കായി പറയാമോ?
0: ഞാൻ പലതവണ തൃശൂർ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. ഞാൻ മദ്രാസ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ആകാശവാണിയായിട്ട് കൂടുതൽ, അതായത് ആകാശവാണിയായിട്ട് പരിചയമായത്. ഞാൻ ആകാശവാണി നടത്തിയിരുന്ന സൗത്ത് സോൺ കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തു. എന്നെ അതിനെ നിർബന്ധിച്ച് എന്നെ വിട്ടത് ടി വി ഗോപാലകൃഷ്ണൻ സാറാണ്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിലും ലൈറ്റ് ഡിവോഷണൽ സോങ്സ് രണ്ട് ഇതിലും എനിക്ക് ഒന്നാം സ്ഥാനമായിരുന്നു സൗത്ത് സോണില്, സൗത്ത് ഇന്ത്യയിലെ മത്സരങ്ങളില്. അപ്പൊ അങ്ങനെ എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ബി ഗ്രേഡ് കിട്ടി. അത് ഇന്നും അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ പോയിട്ടില്ല, പിന്നീട് ഓഡീഷന് പോയിട്ടില്ല. പക്ഷെ അത് പിന്നീട് ഞാൻ തൃശ്ശൂരിലേക്ക് മാറ്റി. തൃശ്ശൂരാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ള റേഡിയോ നിലയം ആകാശവാണി.
1: താങ്കളുടെ ഈ സംഗീതത്തിലുള്ള ഈ കഴിവ് താങ്കളുടെ മക്കൾക്ക് കൂടെ ഉണ്ടോ? അതിനെ കുറിച്ച് കൂടെ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
0: രണ്ട് മക്കൾക്കും പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ അവര് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിലാണ്. ഹിപ് ഹോപ്പ് ആണ് അവരുടെ ഇഷ്ടപ്പെട്ട സംഗീത രീതി, അതാണ് അവർക്ക്.
1: അവരുടെ പേര്, അവരെന്തൊക്കെ ചെയ്യുന്നു? അതുകൂടെ
0: മകന്റെ പേര് മാധവ്, രണ്ടാമത്തെ മകന്റെ പേര് മഹാദേവ്. മൂത്താള് ഡിഗ്രി കഴിഞ്ഞു, യു കെയിലായിരുന്നു. ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് പഠിച്ച കോഴ്സ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ വന്നിട്ട് ഒരു കൊല്ലമായി. അവന്റെ ഓരോ പ്രൊജക്ടുകളായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓഡിയോ മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ, സ്പോട്ടിഫൈ, ട്യൂബ്, ആപ്പിൾ മ്യൂസിക് അതിലെല്ലാത്തിലും ഉണ്ട്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ട്. വീഡിയോ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എല്ലാത്തിന്റെയും. ഇളയ മകൻ പ്ലസ് ടുവിന് പഠിക്കും, അവനും ക്രിസ്ത്യാനികൾ തന്നെയാണ് താല്പര്യം.
1: ഭാവിയിൽ താങ്കൾ ലക്ഷ്യമിടുന്ന പുതിയ സംഗീത പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഭാവിയിൽ എനിക്ക് മ്യൂസിക് കമ്പനി, സ്റ്റുഡിയോ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്.
1: പല ആൽബങ്ങൾക്കും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്.
0: ചില ആൽബങ്ങളിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തു, മൈ ഡിയർ മച്ചാൻ, ചിത്ര ചേച്ചി ഞാനും കൂടിയാണ് പാടിയത്. ആ കൊറോണ സമയത്താണ് റിലീസ് ചെയ്തത്, അതുകൊണ്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല സിനിമയും അതിലെ പാട്ട്.
1: കൽക്കത്ത ന്യൂസ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് KS ചിത്രയോടൊത്ത് താങ്കൾ പാടിയിട്ടുണ്ടല്ലോ.

0: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികളാണ്.
1: ദേബു
0: ദേബ്
1: ജ്യോതി
0: ജ്യോതി
1: മിശ്രയാണ്
0: മിശ്രയുടെ.
1: സംഗീതം.
0: അതെ അതെ.
1: സലിൽദയുടെ ശിഷ്യനാണ്.
0: എല്ലാവരും ഓണത്തിന്റെ ഓളത്തിലാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള നമ്മുടെ ആകാശവാണി ശ്രോതാക്കൾക്കായിട്ട് നൽകുന്ന ഓണ സന്ദേശം കൂടെ പറയാം.
1: ഓണ സന്ദേശം, ഓണം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ സമാധാനത്തിന്റെ എല്ലാത്തിന്റെയും

0: പ്രതീകമാണല്ലോ ഈ ഉത്സവം. അപ്പോ എല്ലാവരും അതുപോലെ തന്നെ വാക്കുകളിൽ മാത്രമല്ലാതെ അത് പ്രവൃത്തിയിലും എപ്പോഴും ഉണ്ടാവട്ടെ ഈ ഒരുമയും സാഹോദര്യവും എല്ലാം ജാതി മതഭേദമില്ലാതെ. ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയില് ഞങ്ങളുടെ ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും ഓണവിശേഷങ്ങളും കുടുംബവിശേഷവും പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിലും ഒരുപാട് നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്.
0: സാറിന്
1: ഇനി ഒരുപാട് പാട്ടിന്റെ മേഖലയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ
0: ആശംസകളും.
2: പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാലാണ് ഇതുവരെ കേട്ടത്. നിർവഹണം അഞ്ജു പി അർജുനൻ. സർഗാത്മക സഹകരണം ഡോക്ടർ കെ ജയകൃഷ്ണൻ. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ. നിർവഹണ സഹായം സ്മിത രാജേഷ്, ഷിബു എം ജോസ് മച്ചാട്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 2 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ അപകടങ്ങളിൽപ്പെടുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേക്വാൾ. നാഷണൽ കമ്മീഷൻ ഫോർ സഫായി കർമ്മചാരീസിന്റെ സ്ഥാപക ദിനാഘോഷ ചടങ്ങ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ഗൌരവമായി പരിശോധിക്കുമെന്നും ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ നേരിട്ട് പണം നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. അടുത്ത ഞായറാഴ്ചയാണ് ഉത്രട്ടാതി വള്ളംകളി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണത്തിന് AAY കാർഡുടമകൾക്ക് സൌജന്യമായി വിതരണം നടത്തുന്നതിന് എല്ലാ റേഷൻ കടകളിലും കിറ്റുകൾ ലഭ്യമാക്കിയതായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ റേഷൻ കടകളിൽ നിന്നും സ്വീകരിക്കാമെന്നും കമ്മീഷണർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായ വിളംബര ജാഥ വൈകിട്ട് 3 ആരംഭിക്കും. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ജാഥ തുടങ്ങുക. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 നഷ്ടം. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഉച്ചഭക്ഷണത്തിന് ശേഷം 39.3 ഓവറിൽ 141 റൺസ് എന്ന നിലയിലാണ്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക്.

0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ. എം ആർ ടി ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
1: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
0: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
2: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI ൽ സ്വന്തമാക്കാം.
3: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
2: പലിശരഹിത EMI,
3: 30,000 വരെ ക്യാഷ് ബാക്ക്,
2: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
3: മൈജി മാസ് EMI മേള, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
6: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
7: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
8: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
7: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
8: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
8: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: ഫോൺ നമ്പർ ഞാൻ പറയാം.
7: എന്നാ പറയാം?

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
0: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളിയാ.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
11: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
10: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
12: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം. രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
8: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
8: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
7: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
9: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
10: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി റാപ്പകൽ സെയിലിൽ.
9: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
10: വേഗമാകട്ടെ, മൈ ജി റാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
9: TNC അപ്ലൈ.

0: ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
1: കൈ നിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി രാപ്പകൽ സെയിൽ.
0: അതും നോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി രാപ്പകൽ സെയിൽ തിങ്കൾ വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആയിരപ്പറ എന്ന ചിത്രത്തിൽ കാവാലം രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ബി അരുന്ധതിയും പാടിയത്.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
2: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
1: പലിശരഹിത EMI,
2: 30,000 വരെ ക്യാഷ് ബാക്ക്,
1: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
2: മൈജി മാസ് EMI മേള, മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
3: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
8: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
7: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: 1 സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
10: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം. രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ്സാക്കല്ലേട്ടോ.
11: ONV കുറുപ്പിന്റെ രചന, ഇളയരാജയുടെ സംഗീതം, S. ജാനകിയും സംഘവും പാടിയ ഗാനം, ചിത്രം യാത്ര.

0: ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എണ്ണാ വാങ്ങിക്കുന്നേ.
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്
4: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
5: 1,000, 1,500, 2,000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1,000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1,000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
4: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
6: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25.

0: ഏവർക്കും സ്വാഗതം.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.

0: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ലം ഹേ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. കൈതപ്രത്തിൻ്റെ രചന, ജോൺസന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ശ്രോതകൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
2: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ August 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻ സപ്ലൈ.
8: ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും പാടിയ ഗാനമാണ് തിരിപ്പൂക്കളിൽ അടുത്തതായി.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകര്
1: അതെങ്ങനെ
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
1: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ
2: പിന്നില്ലാതെ അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ
1: അവിടെ എന്താ ഇത്ര പ്രത്യേകത
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ ഒപ്പം ഇ സ്കൂട്ടർ ഫ്രിഡ്ജ് സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക ഓഫർ ഒക്ടോബർ 31 വരെ
4: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം
5: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അർഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിൽ കിട്ടും ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി
5: അല്ലേ തീർന്നില്ല മോളെ 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്
7: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം
8: തിരേപ്പുകൾ തുടരുന്നു സില്ലന ഒരു കാതൽ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയ ഗാനം കേൾക്കൂ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനായി മണ്ണ് ഹെൽത്ത് എന്നുള്ള ആശയം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ചേട്ടാ, ഒരു വിഷമം.
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: സീതാരാമം എന്ന ചിത്രത്തിൽ സായി വിഘ്നേഷ് പാടിയ ഗാനം കേൾക്കൂ.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: തിരപ്പുകളിലെ അടുത്ത ഗാനം പാടിയത് ഹരിഹരനും സാധനാ സർഗവും, ചിത്രം മിൻസാര കനവ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: റോജ ഈ ചിത്രത്തിൽ ഉണ്ണിമെനോനും സുജാതയും പാടിയ ഗാനമാണ് തിരപ്പൂക്കളിൽ അടുത്തതായി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരയിപ്പൂക്കൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ദന്ത സംരക്ഷണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? കുഞ്ഞുങ്ങളുടെ ദന്ത സംരക്ഷണത്തിൽ അറിയേണ്ടതെല്ലാം എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ജി ആർ മണികണ്ഠൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. കുഞ്ഞുങ്ങളുടെ ദന്ത സംരക്ഷണം എപ്പോൾ മുതലാണ് തുടങ്ങേണ്ടത്?
3: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ തന്നെ കുഞ്ഞിന്റെ ദന്ത സംരക്ഷണം നമ്മൾ തുടങ്ങേണ്ടതാണ്. നമ്മൾ അതിനെ പറയുന്നത് ആന്റിസിപ്പേറ്ററി ഗൈഡൻസ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു അമ്മ ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മുടെ അമ്മയോട് ഈ ഒരു ദന്ത സംരക്ഷണത്തെ പറ്റിയും അമ്മയുടെ ആരോഗ്യം, അമ്മയുടെ ദന്താരോഗ്യം എങ്ങനെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ കാര്യമായിട്ട് ബാധിക്കുന്നു എന്നതിനെ കുറിച്ചും ഒരു അവബോധം സൃഷ്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അമ്മയിലുണ്ടാകുന്ന, അതായത് ഗർഭസ്ഥാവസ്ഥയിലുണ്ടാകുന്ന ഒരു സ്ത്രീയിലുണ്ടാകുന്ന നിയന്ത്രണ വിധേയമല്ലാത്ത മോണരോഗങ്ങൾ പലപ്പോഴും ഭാരം കുറഞ്ഞ അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും വളരെ നേരത്തെ തന്നെ, അതായത് പലപ്പോഴും കാലം തെറ്റിയുള്ള ജനനത്തിനുമൊക്കെ കാരണമാവുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മയുടെ ആരോഗ്യവും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ദന്താരോഗ്യത്തെയും കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂർ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വായ തീർത്തും അണുവിമുക്തമായിരിക്കും. എന്നാൽ ആ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു ലക്ഷം വീട് കോളനി എന്നൊക്കെ പറയുന്ന പോലെ വാക്യാത്ത പിന്നീട് ഒരുപാട് അണുക്കളുടെ ഒരു കോളനി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ആദ്യത്തെ പാൽപ്പല്ല് വരുന്നത് 6 മാസത്തിലാണെന്നുണ്ടെങ്കിലും അതിന് മുന്നേ തന്നെ ഈ പാൽപ്പല്ലുകളെ ഉൾക്കൊള്ളാനായിട്ട് അണകൾ അല്ലെങ്കിൽ ഗം പാഡ്സ് കുഞ്ഞിന്റെ വായിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് ജനിച്ച ആദ്യത്തെ ദിവസം മുതൽ തന്നെ ആ അണകളുടെ അല്ലെങ്കിൽ ഗം പാഡ്സിന്റെ ശുചീകരണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇളം ചൂടുവെള്ളത്തില് നല്ല വൃത്തിയുള്ള ഒരു തുണി മുക്കിയിട്ട് ആ തുണി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആദ്യത്തെ 6 മാസം പല്ലുകൾ വരുന്നതുവരെ ഈ ഗം പാഡ്സ് അല്ലെങ്കിൽ അണകൾ കൃത്യമായിട്ട് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 6 മാസത്തിലാണ് ആദ്യത്തെ പാൽപ്പല്ലുകൾ വന്നു തുടങ്ങുക. പാൽപ്പല്ലുകളിൽ ഏറ്റവും ആദ്യം വന്നു തുടങ്ങുന്നത് നമ്മുടെ കീഴ്ത്താടിയിലെ മുൻനിര പല്ലുകളാണ്. ഈ ആദ്യത്തെ പാൽപ്പല്ലുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 വയസ്സുവരെയും കുഞ്ഞിനെ സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യാനുള്ള ഒരു ആ ഒരു കഴിവ് ആർജിച്ചു വരുന്നത് 2 വയസ്സിന് ശേഷമായിരിക്കും. അപ്പൊ അതുവരെ ഈ 6 മാസം തുടങ്ങി 2 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് അമ്മയുടെ തന്നെ വിരലിൽ ഘടിപ്പിക്കാവുന്ന ഫിംഗർ ബ്രഷസ് അല്ലെങ്കിൽ വിരൽ ബ്രഷസ് വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ആ സിലിക്കോൺ അടങ്ങിയിട്ടുള്ള, സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള ഈ ഫിംഗർ ബ്രഷസ് അല്ലെങ്കിൽ വിരൽ ഘടിപ്പിക്കാവുന്ന ബ്രഷസ് ഉപയോഗിച്ചുകൊണ്ട് അമ്മയ്ക്ക് തന്നെ കുഞ്ഞിന്റെ പാൽപ്പല്ലുകൾ വൃത്തിയാക്കി കൊടുക്കാവുന്നതാണ്.
2: കുഞ്ഞുങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള ദന്തരോഗങ്ങൾ ഏതൊക്കെയാണ്?
3: മുതിർന്ന ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്രധാനമായിട്ട് ബാധിക്കുന്നത് ദന്തക്ഷയത്തോടൊപ്പം തന്നെ മോണരോഗങ്ങളുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 90% കുഞ്ഞുങ്ങളിൽ ഏറ്റവും കാര്യമായിട്ട് ബാധിക്കുന്ന ദന്താരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ദന്തക്ഷയമാണ്. എന്നാൽ വലിയ ആൾക്കാരിൽ ഉണ്ടാകുന്ന ദന്തക്ഷയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം കുഞ്ഞുങ്ങളുടെ ദന്തക്ഷയത്തിൽ കാണാറുണ്ട്. കുഞ്ഞുങ്ങളെ ദന്തക്ഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും 2 തരംതിരിക്കാറുണ്ട്. ഒന്ന് നമ്മൾ പറയുന്നത് നമ്മളതിനെ നേഴ്സിംഗ് ബോട്ടിൽ ഡി കെ എന്ന് പറയുമായിരുന്നു. അതിന്റെ പ്രധാന കാരണം കുപ്പിപ്പാലുമായിട്ട് ബന്ധപ്പെട്ട്, അത് പാൽകുപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ദന്തക്ഷയമാണ്. അതിനെ പുതിയതായിട്ട് പറയുന്ന പേര് എയർലി ഇനാമൽ കെരീസ് എന്നും പറയാറുണ്ട്. അതോടൊപ്പം രണ്ടാമത്തെ ഒരു ടൈപ്പിന് നമ്മൾ പറയുന്നത് റാമ്പന്റ് കെരീസ് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന തരത്തിലുള്ള ഒരു ദന്തക്ഷയമാണ്. ഈ ആദ്യം പറഞ്ഞ നേഴ്സിംഗ് ബോട്ടിൽ കെരീസ് അല്ലെങ്കിൽ നേഴ്സിംഗ് ബോട്ടിൽ ഡി കെ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുഞ്ഞിന് ഉറങ്ങാൻ നേരം കുഞ്ഞിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലേ, കുഞ്ഞിന്റെ ഉറക്കം തെറ്റുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് കുപ്പിപ്പാല് തന്നെ വായിൽ വെച്ചതിന് ശേഷം കിടത്തി ഉറക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അപ്പൊ ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ ഒരു മധുരം നമ്മുടെ വായിൽ തങ്ങി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദന്തക്ഷയ ഉണ്ടാക്കാനുള്ള തോത് അധികരിക്കാൻ കാരണമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു കുഞ്ഞിനെ കിടത്തി ഉറക്കുന്ന സമയത്ത് ആ കുപ്പിപ്പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഉറങ്ങിയതിന് ശേഷം തീർച്ചയായിട്ടും ആ കുപ്പിപ്പാൽ എടുത്ത് മാറ്റേണ്ടതും ഒരു നല്ല തുണി ഉപയോഗിച്ചുകൊണ്ട് ആ, അതായത് ചുണ്ടിലോ പല്ലിലോ തങ്ങി നിൽക്കുന്ന പാലിന്റെ ആ ഒരു ബാക്കിയുള്ള റെമനൻസിനെ കൃത്യമായിട്ട് തുടച്ച്

0: കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അരമണിക്കൂറിൽ കൂടുതൽ മധുരം തങ്ങി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദന്തക്ഷയം വരാനുള്ള തോത് വളരെ കൂടുതലാണ്. കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നോർമലി എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ ഉമിനീരിന്റെ ഒരു പ്രവർത്തനം ഉണ്ടാവും. ഉമിനീരാണ് പലപ്പോഴും ഈ ഒരു മധുരം നമ്മുടെ വായിൽ തങ്ങി നിൽക്കാതെ അതിന്റെ ഒരു സെൽഫ് ക്ലൻസിങ് ആക്ഷൻ കൊണ്ട് ഈ ഉമിനീര് മിക്കവാറും 70% കേസുകളിലും നമ്മുടെ ഈ ഒരു മധുരത്തിനെ തുടച്ചു നീക്കാനായിട്ട് സഹായിക്കും. പക്ഷെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉമിനീരിന്റെ പ്രവർത്തനം വളരെ മന്ദീഭവിച്ച അവസ്ഥയിലായിരിക്കും. അപ്പൊ അത് കാരണം തന്നെ ഈ ഒരു ഉറങ്ങുന്ന വേളയിൽ അരമണിക്കൂറിൽ കൂടുതലൊക്കെ ഒരു മധുരം തങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 മണിക്കൂർ 7 മണിക്കൂർ ഈ മധുരം വായിൽ തന്നെ തങ്ങി നിൽക്കുകയും അതിന്റെ ഫലമായിട്ട് ഇതൊരു 3 മാസം ഈ ഒരു പ്രക്രിയ തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദന്തക്ഷയം ഉണ്ടാകുന്നതിന് കാരണമാകും. അപ്പൊ അതാണ് ഒന്നാമത്തെ തരത്തിലുള്ള ഡെന്റൽ കേരീസ് എന്ന് പറയുന്നത്, അതിൽ നമ്മുടെ നേഴ്സിംഗ് ബോട്ടിൽ ഡി കെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമ്പന്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന തരത്തിലുള്ള ദന്തക്ഷയമാണ്. ഈ ആദ്യത്തെ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കുപ്പിപ്പാല് വെക്കുന്നത് കാരണം നമ്മുടെ കീഴ്ത്താടിയിലെ മുൻനിര പല്ലുകൾ പലപ്പോഴും രക്ഷപ്പെട്ടു വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നേഴ്സിംഗ് ബോട്ടിൽ കേരീസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കീഴ്ത്താടിയിലെ മുൻനിര പല്ലുകൾ ഒഴിച്ച് ബാക്കി വായിലുള്ള മേൽത്താടിയിലെ മുൻനിര പല്ലുകളും പുറകിലോട്ടുള്ള പല്ലുകളും കീഴ്ത്താടിയിലെ പുറകിലോട്ടുള്ള പല്ലുകളും ഉൾപ്പെടെ മിക്കവാറും നമ്മൾ ഈ പറഞ്ഞ 20 പല്ലുകളിൽ ഒരു 6 പല്ലൊഴിച്ച് ബാക്കി 14 പല്ലുകളെയും കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് നേഴ്സിംഗ് ബോട്ടിൽ ഡി കെ എന്ന് പറയുന്നത്. അതേസമയം ഈ റാമ്പന്റ് കെരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മധുരത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാകാം. ചുരുക്കം ചില ആൾക്കാരിൽ ജനിതകമായിട്ടുള്ള ഘടനാ വ്യത്യാസം കാരണവും ചില ആൾക്കാരിൽ നമ്മൾ പറയും കെരീസ് പ്രോൺ ടീത്ത് എന്ന് പറയാറുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാരുടെ ഒരു ഒരു ജനിതക സ്വഭാവമായിട്ട് ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് പലപ്പോഴും മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. പല കുട്ടി എന്റെ ഒരു കുട്ടിയെ വളരെ കുറച്ച് മാത്രമേ മധുരം കഴിക്കുന്നുള്ളൂ, അവന് ദന്തക്ഷയം വരുന്നുണ്ട്, തൊട്ടടുത്ത വീട്ടിലെ കുട്ടി എപ്പോഴും മധുരം കഴിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് ദന്തക്ഷയം വരുന്നില്ല എന്ന് പറയാറുണ്ട്. അതിന്റെ ഒരു കാരണം ജനിതകമായിട്ടുള്ള ഒരു സ്വഭാവം കൂടി ഈ ഒരു ദന്തക്ഷയം വരാനായിട്ട് കാരണമാവുന്നുള്ളതാണ്. അപ്പൊ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഓറൽ ക്ലിയറൻസ് ടൈം എന്ന് പറയും. എന്ത് വസ്തു കഴിച്ചാലും അത് എത്ര നേരം വായിൽ തങ്ങി നിൽക്കുന്നു, എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഓറൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അത് വായിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ദന്തക്ഷയം വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയുന്നത് ഈ ഒരു മധുരം കഴിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെയൊക്കെ സ്കൂളിലൊക്കെ ഈ വെള്ളം കൊടുത്തു വിടുന്ന സമയത്ത് കുറച്ചുകൂടി വലിയ വാവട്ടമുള്ള ബോട്ടിൽ നിന്നും വെള്ളം കുടിച്ച് ശീലിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. പലപ്പോഴും കുട്ടികൾ സിപ്പ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ സിപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒട്ടിപ്പിടിച്ച ഫുഡ് മെറ്റീരിയൽ അവിടെ തന്നെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ പൊക്കി ഒഴിച്ചിട്ട് വലിയ വാവട്ടമുള്ള ഒരു ബോട്ടിൽ നിന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മധുരത്തിന്റെ പദാർത്ഥം കൂടി ഈ വെള്ളത്തിനോടൊപ്പം തന്നെ പലപ്പോഴും വയറ്റിനകത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും ബ്രഷ് ചെയ്യാൻ സാധ്യമല്ല, നമ്മൾ ദിവസം 2 നേരം ഒരിക്കലും ബ്രഷ് ചെയ്യുന്നത്. പക്ഷെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഉള്ള ഇടവേളകളിൽ നമ്മുടെ വായ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രണ്ടാമത് പറഞ്ഞ റാമ്പൻ കെരീസിന്റെ അനുപാതവും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളിൽ കാണുന്ന ദന്താരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ള ദന്തക്ഷയം തന്നെയാണ്.
1: സാർ, കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില സ്ഥിരം ശീലങ്ങൾ ദന്തക്ഷയത്തിന് കാരണമാകാറുണ്ടോ? അങ്ങനെയെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണെന്നൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും നമ്മുടെ പല കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്ന ചില ദുശീലങ്ങളല്ല, ഒന്നാണ് വിരലൂറുക അല്ലെങ്കിൽ തംസക്കിംഗ് എന്ന് പറയാറുണ്ട്. മറ്റൊന്നാണ് നാക്ക് കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ഇൻവോളണ്ടറി ആയിട്ട് പല്ലുകളെ മുന്നിലേക്ക് തള്ളുക, അങ്ങനെ ടങ് ത്രസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. ചില കുട്ടികൾ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് നഖം കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ട്. പിന്നെ അവരുടേതല്ലാത്ത ഒരു കാരണം കൊണ്ട് തന്നെ പലപ്പോഴും ചില മെഡിക്കൽ കണ്ടീഷൻസ് കാരണവും ചില കുട്ടികളുടെ വായിലൂടെ ശ്വസിക്കുന്ന നമ്മുടെ വദന ശ്വസനം എന്ന് പറയാറുണ്ട്, മൗത്ത് ബ്രീത്തിങ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ശീലങ്ങൾ. പിന്നെ മറ്റൊന്നാണ് നമ്മൾ രാത്രി കാലത്തും ചില ആൾക്കാരിൽ പകൽ സമയത്തും ഒക്കെ പല്ലിറുമ്മുന്ന ഒരു ശീലം, ബ്രക്സിസം എന്ന് പറയാറുണ്ട്. ഈ 5 ശീലങ്ങളും പലപ്പോഴും ദന്തക്രമീകരണത്തിലും ദന്തക്രമീകരണ വൈകല്യങ്ങൾ ഉണ്ടാക്കാനും ഭാവിയിൽ പലപ്പോഴും കമ്പിയിട്ട് കൊടുക്കേണ്ട രീതിയിലോട്ട് നമ്മൾ ചികിത്സയിലോട്ട് പോകാനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ഏകാന്തത അനുഭവിക്കുന്ന സമയത്താണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു ചില ഈ ചേഷ്ടകളിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ചുരുക്കം ചില കുട്ടികളിൽ 5 വയസ്സിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ 5 വയസ്സിനുള്ളിൽ തന്നെ അവർ നോർമലായിട്ടുള്ള ഫീഡിംഗ് മെക്കാനിസത്തിലോട്ട് പോകുമ്പോൾ ഈ വിരലൂറുന്ന ശീലം സ്വയമേ തന്നെ നിർത്തിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ 5 വയസ്സ് കഴിഞ്ഞിട്ടും ഈ ഒരു ശീലം തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കാണിച്ചതിനുള്ള ചികിത്സ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വിരലൂറുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു നമ്മുടെ തള്ളവിരലിന്റെ ഒരു മർദ്ദം നമ്മുടെ മേൽത്താടിയിലെ പല്ലുകളെ ബാധിക്കുകയും അതിന്റെ ഫലമായിട്ട് പലപ്പോഴും ഈ മേൽത്താടിയിലെ മുൻനിര പല്ലുകൾക്കിടയിൽ വിടവുണ്ടാകാനും അത് ഭാവിയിൽ ആ മേൽത്താടി ഉന്തി വരാനും ഒരു കാരണമാവുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നഖം കടിക്കുന്ന കുട്ടികളിൽ മേൽത്താടിയിലെ മുൻനിര പല്ലിന്റെ ഇടയ്ക്ക് വിടവ് രൂപപ്പെടുകയും ആ വിടവിൽ കൂടെ തന്നെ പലപ്പോഴും നാവ് അങ്ങോട്ടേക്ക് തള്ളുന്ന ഒരു പ്രക്രിയയും കൂടെ വരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നഖം കടിക്കുന്ന കുഞ്ഞുങ്ങളിൽ തന്നെ നാവ് തള്ളുന്ന ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റും അതോടൊപ്പം തന്നെ ഈ വിരലൂറുന്ന കുഞ്ഞുങ്ങളിൽ തന്നെ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റും ഒരുമിച്ച് 2-3 ശീലങ്ങൾ ഒരുമിച്ച് രൂപപ്പെടുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ചില നോൺ ഫാർമക്കോളജിക്കൽ ടെക്നിക്കാണ്. അതായത് മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ചില ടെക്നിക്കുകളിലൂടെ ഇതിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പറയുന്ന, സാധാരണ പറയുന്ന ഒരു മെത്തേഡാണ് ഡൺലപ്പിന്റെ ഒരു സിദ്ധാന്തം. ഡൺലപ്പ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, ഒരേ കാര്യം തന്നെ നമ്മുടെ ഒരു കുഞ്ഞിനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് നിർബന്ധിപ്പിച്ച് ഒരു 100 ആവർത്തിയോ 1000 ആവർത്തിയോ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് തന്നെ നിരാശനായിട്ട് ഈ ഒരു ആ ഒരു ശീലത്തിൽ നിന്ന് വിട്ടുമാറും. അപ്പോൾ ഒരു കുഞ്ഞ് സ്ഥിരമായിട്ട് നഖം കടിക്കുന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മണിക്കൂർ തന്നെ ഇവനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ഒരു 1000 പ്രാവശ്യം നഖം കടിക്കാൻ പറയുമ്പോൾ കുഞ്ഞ് പറയും അവസാനം നിരാശനായിട്ട് ഇനി ഞാൻ ചെയ്യുന്നേയില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറാനൊരു സാധ്യത ഉണ്ടെന്നൊരു സിദ്ധാന്തമാണ് ഡൺലപ്പ് പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ നഖം ഈ നമ്മുടെ വിരൽ ഊറുന്ന കുട്ടികളിൽ വിരലിൽ പലപ്പോഴും കയ്പുള്ള ലായനികളോ നമ്മുടെ കായം കലക്കിയ വെള്ളം പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എരിവുള്ള ലായനികളോ പുരട്ടുക. അത് ഒരു ദിവസം പുരട്ടിയാൽ പോരാ, നിശ്ചിതമായിട്ട് ഒരു 3 ആഴ്ച സ്ഥിരമായിട്ട് പുരട്ടുമ്പോൾ ഈ കുഞ്ഞിന് തന്നെ മനസ്സിലാവും എന്റെ വിരലിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ടാണ് ഈ കുഞ്ഞി ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ചേഷ്ട തുടരുന്നത്. അപ്പോൾ ഒരു 3 ആഴ്ച ഇതിന് നമ്മുടെ വിരൽ ഊർന്ന സമയത്ത് ഒരു കയ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞ് ഇത് നിർത്താനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാം, നമ്മളെല്ലാവരും രാത്രി സുഖമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ തമ്പ് അല്ലെങ്കിൽ നമ്മുടെ തള്ളവിരലിന് ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്രിലിക്കിൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപകരണമുണ്ട്. നമ്മൾ അതിനെ പറയുന്നത് തമ്പ് ഹോമം എന്ന് പറയാറുണ്ട്. നമ്മുടെ വിരലിലൊക്കെ ഒരു വിരലുറ ഇടുന്നത് പോലെ ഈ തമ്പ് ഹോമ രാത്രി കാലങ്ങളിൽ ഈ നമ്മുടെ തള്ളവരല് ഒരു ഹോം എന്ന് പറയുന്ന തമ്പ് ഹോം എന്ന് പറയുന്ന ഒരു ഉപകരണത്തിനകത്തേക്ക് കയറ്റി വെക്കുന്നത്. എന്നിട്ട് കുഞ്ഞിനോട് നമ്മൾ പറയുകയാണ് നമ്മൾ ഉറങ്ങുന്ന പോലെ നമ്മൾ ഈ തമ്പിനെ ഈ തള്ളവരലിനെയും നമ്മുടെ രാത്രിയിൽ ശല്യം ചെയ്യാൻ പാടില്ല, അതും വളരെ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അപ്ലയൻസിന്റെ വിട്ട് കൈ കടത്തുമ്പോഴത്തേക്കും കുഞ്ഞ് ആ ഒരു ശീലം വിട്ടുമാറുന്നതായിട്ടും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക രീതിയിലുള്ള ഷർട്ടുകളാണ്, മൈ സ്പെഷ്യൽ ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൈ നമ്മുടെ തള്ളവരൽ വാക്കിയകത്തോട്ട് അടുത്തോട്ട് എത്തിയാൽ മാത്രമേ കുഞ്ഞിന് വിരൽ ഉറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ തള്ളവരലിന്റെ ആ ഒരു മോഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ചലനത്തിന്റെ കാര്യമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് നമ്മുടെ അതായത് വിരൽ നമ്മുടെ ചുണ്ടിന്റെ അറ്റത്തേക്ക് എത്താത്ത തരത്തിലുള്ള പ്രത്യേക തരം ഷർട്ടുകൾ ധരിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 3 ആഴ്ച ഈ സ്ഥിരം ഈ ഷർട്ടുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ശീലം മാറുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രമിച്ചിട്ടും അത് പരാജയപ്പെട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ബ്ലൂ ഗ്രാസ് എന്ന് പറഞ്ഞ ചില അപ്ലയൻസ് ഉണ്ട്. നമ്മുടെ സാധാരണ അബാക്കസിലൊക്കെ സ്ലേറ്റുകളിലൊക്കെ മുത്തുകൾ ഘടിപ്പിച്ച അബാക്കസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ മുത്തുകൾ ഘടിപ്പിച്ച ഒരു ഉപകരണം നമ്മൾ ഈ വായിൽ വെക്കാനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ ശ്രദ്ധയെന്ന് പറയുന്നത് ഈ തള്ളവരൽ ഉപയോഗിച്ചുകൊണ്ട് അണ്ണാക്കിൽ മർദ്ദം ഏൽപ്പിക്കുന്നതിന് പകരമായിട്ട് ഈ ഉപകരണത്തിന്റെ മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീക്കാനായിരിക്കും കുഞ്ഞിന്റെ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഒരു മാസമോ 2 മാസമോ ഈ ഒരു ഉപകരണം ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ശീലത്തിൽ നിന്ന് വിട്ടുമാറുന്നതായിട്ടും നമ്മൾ റിസൾട്ട്സ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന അതിനുള്ള ചികിത്സാ മാർഗങ്ങളെന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ നഖങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതോടൊപ്പം തന്നെ നാവ് കൊണ്ട് തള്ളുന്ന ശീലമുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ടങ് ഗാർഡ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. നാവിന് ഒരു ഗേറ്റ് ഘടിപ്പിക്കുന്ന പോലെ ഈ നാവ് അണ്ണാക്ക് വിട്ട് പല്ലിലോട്ട് മുട്ടാത്ത രീതിയിൽ ആ പല്ലിനും അണ്ണാക്കിനും ഇടയ്ക്ക് ഒരു ചെറിയൊരു തടസ്സമായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ടങ് ഗാർഡ് അല്ലെങ്കിൽ ടങ് ക്രിബ് എന്ന് പറഞ്ഞ ഉപകരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പൊ 5 വയസ്സിന് ശേഷം ഇത്തരത്തിലുള്ള ഏതൊരു ശീലം നിങ്ങളുടെ കുഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശിശു ദന്തരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
1: കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യ സംരക്ഷണത്തെ മുൻനിർത്തി ശ്രോതാക്കൾക്ക് ഒരു സന്ദേശം നൽകാമോ?
0: തീർച്ചയായിട്ടും നമ്മൾ പണ്ടുതൊട്ടേ പറയാറുണ്ട് പല്ല് നന്നായാൽ പാതി നന്നായെന്ന് പറയാറുണ്ട്. അപ്പോൾ ചുരുക്കം ചില മാതാപിതാക്കളെങ്കിലുമുണ്ട് ഒരു സംശയമാണ്, അതായത് നമ്മൾ ഈ പാൽപ്പല്ലുകൾ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ, അതായത് പാൽപ്പല്ലുകൾക്ക് ശേഷം സ്ഥിരമായിട്ടുള്ള ദന്തങ്ങൾ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊരു അവഗണന കണ്ടുവരാറുണ്ട്. നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പല്ലുകളുടെ ആരോഗ്യം കൃത്യമായിട്ട് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേടുവന്ന പാൽപ്പല്ലുകൾ നമ്മൾ കൃത്യമായിട്ട് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇനി വരാനുള്ള സ്ഥിരദന്തങ്ങളെയും കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ സംസാരത്തിനെയും ദഹന വ്യവസ്ഥയൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് പല്ലുകളെന്ന് പറയുന്നത്. പല്ലുകൾ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ പൊഴിഞ്ഞു പോയില്ലെങ്കിൽ അത് മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളോട് നയിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പൂട്ടി പൊഴിഞ്ഞു പോകുന്ന പല്ലുകളും നമ്മുടെ ഒരു സൗന്ദര്യത്തിനോടൊപ്പം തന്നെ പലപ്പോഴും കുട്ടികളുടെ സ്പീച്ചിനെയും കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും 2 നേരം ബ്രഷ് ചെയ്യിപ്പിക്കാനും ഓരോ 6 മാസത്തെ ഇടവേളകളിലും ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് പല്ലുകൾ പരിശോധിപ്പിച്ച് വേണ്ട ചികിത്സ എടുക്കാനും മാതാപിതാക്കൾ മുൻകൈ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
1: കുഞ്ഞുങ്ങളിലെ ദന്താരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും നേരം നല്ല രീതിയിൽ മറുപടി നൽകിയ ഡോക്ടർ മണികണ്ഠന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം എം എസ് രാധാകൃഷ്ണൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health @gmail.com എന്ന മെയിൽ ഐഡിയിലോ

0: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. സമയം 4 മണി കഴിഞ്ഞ 30 സെക്കൻഡ്.
1: ഗാനാമൃതം.
2: ചിങ്ങം പിറന്നു. ചിങ്ങവെയിലിൽ ഓർമ്മകൾ ഓടിയെത്തുകയാണ്. വെൺകുറ്റ പൂങ്കുടപോൽ വിടർന്ന നീലാകാശം, എവിടെയും പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ, പ്രകൃതിയിലെ ഓരോ ചരാചരത്തിലും വസന്തദേവതയുടെ ലാസ്യ നടനം. ഓണവെയിൽ പുടവ ചുറ്റി ഭൂമികന്യക അണിഞ്ഞൊരുങ്ങി. പൂത്തുമ്പികൾ പാറിവന്ന് ഓണമെത്തിയെന്നറിയിച്ചു. പുന്നല്ലിൻ കതിരുകുത്തി പനന്തത്തകൾ ഓണസദ്യയൊരുങ്ങി. കുയിലുകൾ ആനന്ദഭൈരവിയിൽ ആറാടിയെത്തി. എങ്ങും പൊന്നോണത്തിന്റെ കേളികൊട്ട്.

വർഷത്തിൽ ഒരിക്കൽ വിരുന്നു വരാറുള്ള പൊന്നോണം മലയാളികളുടെ ഗൃഹാതുരത്വമാണ്. അതുകൊണ്ടാണ് കാണം വിറ്റും ഓണമുണ്ണാൻ നാം തയ്യാറാകുന്നത്. പുൽക്കുടലിലും ഭൂമിയിടയിലും ഒരുപോലെ കടന്നു വരുന്ന ഓണസങ്കല്പം സാർവലൗകികമായ മാനവികതയുടെ വിളംബരമാണ്. ഓർമ്മയിൽ പുനർജനിക്കുന്ന ഒരു സുന്ദര സ്വപ്നമാണ് ഓണം. ശ്രുതിഭംഗമില്ലാതെ കാതുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഊഞ്ഞാൽ പാട്ടാണ് ഓണം. മലയാളിയുടെ മനസ്സിന്റെ തന്ത്രികളിൽ വിരൽ തൊട്ടുണർത്തുന്ന രാഗമാണ് ഓണം.

പ്രവാഹത്താൽ നിറച്ചെടുക്കുന്നു. മനസ്സിലെ കരിങ്കാറൊഴിഞ്ഞ് പുതിയ സൂര്യനുദിക്കുന്ന കാലം. പുതിയ കാലത്തിന്റെ തേരിൽ മാവേലി തമ്പുരാൻ മക്കളെ കാണാൻ എഴുന്നള്ളുകയായി. മനസ്സുകളിൽ ആഹ്ലാദം അലതല്ലുകയായി.

ഇടവപ്പേമാരിയും കർക്കിടക വറുതിയും ഒഴിഞ്ഞ് പൂനിലാവ് പരക്കുന്ന ശ്രാവണമാസം. പൂക്കൾ പുതുസൗരഭം നിറച്ചെടുക്കുന്നു. പുലരി പ്രതീക്ഷയോടെ കൺതുറക്കുന്നു. പുൽത്തലപ്പുകളെ ചുംബിച്ചുണർത്തുന്ന മഞ്ഞുകണങ്ങളിൽ മാരിവിൽ വർണ്ണങ്ങൾ. മനുഷ്യരെല്ലാവരും ഓർമ്മച്ചിറക് വിടർത്തി ബാല്യകൗമാരങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. വർണ്ണച്ചിറക് വീശിയെത്തുന്ന പൊന്നോണത്തുമ്പി വാതിൽപ്പടിയിൽ വന്ന് ഓണമെത്തിയോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. ഈറൻ കാറ്റൻ ചുണ്ടിൽ ഓണപ്പാട്ടിന്റെ ഈണം.

സമത്വത്തിന്റെ സമഭാവനയുടെ ആഘോഷമാണ് ഓണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ വാണിരുന്ന ഒരു മാവേലിക്കാലത്തിന്റെ മധുരമുള്ള ഓർമ്മ. കള്ളവും ചതിയും എള്ളോളം പൊളിവചനവുമില്ലാത്ത നല്ല കാലം. ഓർമ്മയില്ലെങ്കിലും പ്രജാവത്സലനായ ഒരു ഭരണാധികാരിയെ മലയാളികൾ കാണുന്ന കാലം. ഈ സ്മരണകൾ മനസ്സിൽ മുളപ്പിക്കുന്നത് പുതിയ ചിന്തയുടെ വിത്തുകൾ, വിടർത്തുന്നത് നന്മയുടെ പൂക്കൾ. അവ പുതുമണ്ണിൽ പുളകമായി ഓണത്തെ വരവേറ്റു നിൽക്കുന്നു.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.

0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
6: ഓണ ഷോപ്പിംഗോ?
5: ആ, ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: പൂക്കളുടെ ഉത്സവമാണ് ഓണം. ചെത്തിയും തുമ്പയും മുക്കുറ്റിയും കണ്ണെഴുതി പൊട്ടും തൊട്ട് മാവേലിയെ വരവേറ്റ് നിൽക്കുന്നു. ലജ്ജാവിവശയായി തൊടികളിൽ പൂത്തു നിൽക്കുന്ന തൊട്ടാവാടിയും പേലിവിരിച്ചാടുന്ന കൃഷ്ണകിരീടവും മുറ്റത്തെ പൂക്കളങ്ങളിലെ പ്രഥമ സ്ഥാനീയർ തന്നെ. അത്തം മുതൽ മുറ്റത്ത് വിരിയുന്ന പൂക്കളങ്ങളിൽ തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും ഓരോ ദിവസങ്ങളിലായി സ്ഥാനം പിടിക്കും. തൃക്കാക്കരയപ്പനെ വരവേൽക്കാനാണ് പ്രകൃതിയിൽ വിരിയുന്ന ഈ കവിതകൾ ഒരുങ്ങി നിൽക്കുന്നത്.

ഓണത്തിന്റെ ഹർഷോന്മാദത്തിൽ അലിഞ്ഞിറങ്ങാത്ത ഒരു ജീവിയും മലയാളക്കരയിൽ ഉണ്ടാവില്ല. തുമ്പികളും പൂമ്പാറ്റകളും ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഓടിയെത്തും. എല്ലാ പൂക്കളിലും എല്ലാ ഹൃദയങ്ങളിലും അവ പ്രണയത്തിന്റെ ചുംബന മുദ്രകൾ ചാർത്തും. രാഗാർദ്രമാകുന്ന പൂക്കളും ഹൃദയങ്ങളും വർണ്ണങ്ങളാൽ തുടുക്കും. എങ്ങും പുതിയ പൂക്കൾ പൂമ്പാറ്റകളെ തങ്ങളിലേക്ക് ക്ഷണിച്ചു നിൽക്കും. ക്ഷണികമെങ്കിലും ജീവിതം ധന്യമാകുന്ന നിമിഷങ്ങളാണ് ഓണക്കാലം സമ്മാനിക്കുന്നത്. എല്ലാ ജീവികളിലും നിറയുന്നത് ഓണത്തിന്റെ അനുഭൂതി ധന്യമായ ലഹരിയാണ്.

പാട്ടും കളിയും ആർപ്പുവിളിയും ചേർന്നാലേ ഓണത്തിന് പൂർണത കൈവരൂ. ഉള്ളിൽ നിറയുന്ന സംതൃപ്തിയുടെ, ആനന്ദത്തിന്റെ ബഹിർസ്ഫുരണമാണ് അവ. ആബാലവൃദ്ധം ജനങ്ങളും ആഘോഷത്തിൽ പങ്കുചേരുന്നു. പ്രജകൾക്ക് വേണ്ടി ജീവിക്കുകയും സത്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുകയും ചെയ്ത ചക്രവർത്തിയെ വരവേൽക്കാൻ പ്രകൃതി ഒന്നാകെ ഒരുങ്ങി നിൽക്കുന്ന സുദിനമാണ് ഓണം. ഉച്ചനീചത്വത്തിന്റെ കൊടിപ്പടം താഴ്ത്തി സോദരത്വേനയാണ് ഓണത്തെ വരവേൽക്കേണ്ടത്. എവിടെയും നിറയുന്ന ഹർഷോന്മാദത്തിന്റെ പ്രപഞ്ചതാളം ഹൃദയതാളമായി നാം ഏറ്റുവാങ്ങുന്നു.

നാക്കിലയിൽ വിളമ്പുന്ന പൊന്നോണസന്ധ്യ എന്നും മലയാളിയുടെ നാവിൻ തുമ്പിലെ മധുരമാണ്. പപ്പടവും പായസവും ഉപ്പേരിയും അടങ്ങുന്ന ഓണസദ്യ കേരളത്തിന് മാത്രം

അധ്വാനത്തിന്റെ വിയർപ്പിൽ വിളയുന്ന വിഭവങ്ങളാണ് ഓണസദ്യയായി മുന്നിൽ നിരക്കുന്നത്. കാർഷികോത്സവം കൂടിയായ ഓണം കൂട്ടായ്മയുടെ ആഘോഷമാണ്. കുടുംബത്തിൽ എല്ലാവരും ഒത്തുകൂടുകയും സദ്യ ഒരുക്കുകയും സദ്യ ഉണ്ണുകയും ചെയ്യുമ്പോഴേ ഓണം മിഴിവാർന്നതാകൂ. ഈ കൂട്ടായ്മയും പരസ്പരം പകുത്തെടുക്കുന്ന സ്നേഹവുമാണ് ഓണത്തിന്റെ മഹത്വം.

0: അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗേറ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂൾ, ശ്രീകാര്യം, പോത്തൻകോൾ ആൻഡ് അദ്ദമാം.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
8: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
7: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
9: ഓണം ഷോപ്പിംഗിന് UPI എടുക്കണോ കാർഡ് എടുക്കണോ?
10: UPI എടുത്തോ. മൈ ജി രാപ്പകൽ സെയിലിൽ ഓണം ഓഫറിനൊപ്പം 10% വരെ UPI ക്യാഷ് ബാക്ക്.
9: രാത്രി 12 വരെ, ഓഗസ്റ്റ് 24 വരെ മാത്രം.
10: TNC അപ്ലൈ.
11: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
12: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
11: അവിടെന്താ ഇത്ര പ്രത്യേകത?
13: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 വരെ.
14: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം. രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ്സാക്കല്ലേട്ടോ.
15: എനിക്ക് കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
16: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേ

0: വളർച്ചയേക്കും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
0: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
0: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: നാടൻ പാട്ടിന്റെ ശൈലികളിൽ വിരിയുന്ന ഓണദിനങ്ങൾക്ക് പത്തരമാറ്റിന്റെ പകിട്ടാണ്. തുമ്പിതുള്ളലും ചെമ്പഴുക്കാക്കളിയും കൈകൊട്ടിക്കളിയുമെല്ലാം തനി നാടൻ ശീലുകളുടെ വാമൊഴി വഴക്കങ്ങൾ തന്നെ. ചിങ്ങത്തോടും ഓണത്തോടും ചേർന്ന് നിൽക്കുന്ന അജ്ഞാത കർത്തൃക്കളായ നിരവധി നാടൻപാട്ടുകൾ നമുക്കുണ്ട്. അവയിലെ വായ്ത്താരികളിൽ നിറഞ്ഞു തുളുമ്പുന്നത് ഓണത്തിന്റെ തുടിതാളമാണ്. ആ ഈരടികളിൽ തുടിച്ചു നിൽക്കുന്നത് ആവണിമാസത്തിന്റെ വാസന്ത ചന്ദ്രികയാണ്.

ഓണത്തിന് മുറ്റത്തെ മൂവാണ്ടൻമാവിൽ കെട്ടിയ അന്നലൂഞ്ഞാലിൽ ആടിത്തീർത്ത ബാല്യവും കൗമാരവും ഇനി തിരിച്ചു വരില്ല. എങ്കിലും ആ ഊഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ പെണ്ടുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. ഭൂതകാലത്തിൽ

എന്ന ഭാവിയിലേക്കുള്ള പ്രയാണം. മനസ്സിൽ പുളകം പൂത്ത കാലമാണത്. ഊഞ്ഞാലാട്ടത്തിന്റെ താളവും ഊഞ്ഞാൽപ്പാട്ടുകളുടെ ഈണവും മനസ്സിൽ നിറച്ചത് വർണ്ണസ്വപ്നങ്ങൾ. കേരളനാട്ടിലല്ലാതെ മറ്റെവിടെയാണ് ഇത് കാണാനാവുക? തൊടിയിൽ ഊഞ്ഞാല് കെട്ടണം, ശ്രാവണപ്പഴമയെല്ലാം മറന്നുപോകുന്നുവോ എന്ന് വർത്തമാനകാലത്തെ നോക്കി ഒരു കവി ചോദിക്കുന്നു.

ഓണമില്ലെങ്കിൽ മലയാളി ഉണ്ടാകില്ല. അത്രമേൽ ജീവിതത്തെ ഉന്മിഷത്താക്കുന്ന ഒരു വികാരമാണ് ഓണം. ഓരോ വർഷവും ഓണമെത്താൻ നാം മാസങ്ങളെണ്ണി കാത്തിരിക്കുന്നു. അത്തമുദിച്ചാൽ മനസ്സിൽ ആഘോഷത്തിന്റെ പൂത്തിരികത്തും. ഉത്രാടവും തിരുവോണവും കടന്നുപോകുമ്പോൾ മനസ്സിൽ വലിയൊരു നഷ്ടബോധത്തിന്റെ ശൂന്യത കുടിയേറും. ഇന്നത്തെ യാന്ത്രികമായ ഓണാഘോഷത്തിൽ ഒരുപക്ഷെ അതുണ്ടാകണമെന്നില്ല. പഴയ ഓണസ്മൃതികൾ മനസ്സിൽ കുടിയിരുത്തിയവർക്ക് തീർച്ചയായും ആ നഷ്ടസ്മൃതികൾ പങ്കുവെക്കാനുണ്ടാകും.

ഓരോ ഓണം കടന്നു വന്നെങ്കിലും ഓരോ ഓണവും നമുക്ക് പുതിയ പുതിയ അനുഭവമാണ്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഇത്ര നാളും നീ എങ്ങു പോയി എന്ന് ചോദിക്കാൻ ഒരു ഓണക്കാലം നമുക്ക് മുന്നിൽ പൂ വിടർത്തണം. ഓണം എന്നും നമ്മുടെ മധുരോദാര വികാരമാണ്, മനസ്സിൽ മായാതെ കിടക്കുന്ന പാവനഭാവവുമാണ്. മാവേലി നാടുവാണൊരു കാലം മലയാളിയുടെ മനസ്സിൽ അനാദികാലം മായാതെ കിടക്കും. അതിന്റെ അനുഭൂതിയിൽ വിടരുന്ന പ്രത്യാശകൾ ജീവിത വഴികളിൽ വെളിച്ചമായി നമ്മെ മുന്നോട്ട് നയിക്കും.

ഗാനാമൃതം. രചന ശശി മാവിൻമോട്. ആഖ്യാനം നിർവഹണം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: ഇപ്പോൾ സമയം 5 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ജപ്പാനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പദ്ധതികളുടെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ നൂതന സമീപനങ്ങൾ സ്വീകരിച്ച വിവിധ തലമുറകളിലെ നേതൃനിരയും ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുന്നതായി ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം ലക്ഷ്യമിട്ട് തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപ്പെരി, സ്വീറ്റൻഡ് യോഗർട്ട്, ബ്ലൂബെറി യോഗർട്ട് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. AAOI കാർഡുടമകൾക്കുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ശബരിമല നട ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 രാത്രി നട അടയ്ക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകനും പത്രപ്രവർത്തക യൂണിയൻ ആദ്യകാല ജനറൽ സെക്രട്ടറിയുമായ EK ജോസ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചയ്ക്ക് 2:30 വരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം രാത്രി 10:30. ശ്രീലങ്കയ്ക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം പാടിയത് ചിത്രം മാസ്മരം.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
6: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
10: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
9: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
11: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ചിത്രയും KG മാർക്കോസും പാടിയത് ചിത്രം ഭാസുരം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയതാണ്. ചിത്രം 1 ആണ് നമ്മൾ. ഗാനത്തിന്റെ വരികൾ ബിജു തിരുമല, സംഗീതം ഇളയരാജ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
8: മീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
9: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
8: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ട്?
9: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
8: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
10: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർപ്പ August 13-25. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14-25. ഏവർക്കും സ്വാഗതം.
11: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ.

0: 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയത് ചിത്രം ജനുവരി ഒരു ഓർമ്മ. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി.

രജപുത്രൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഗാനമെഴുതിയത് ഗിരീഷ് പുതഞ്ചേരി, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
4: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
5: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
6: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
7: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
6: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
7: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
8: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
6: എന്നാ പറയ?
8: 90 72 503 503.
9: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയല്ല, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
10: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
9: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
11: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
10: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
13: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
12: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
14: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October വരെ.
15: 75 വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
16: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
17: കണ്ടീഷൻ സപ്ലൈ.
18: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
19: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും, ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
20: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ന്യൂ ഓം ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
21: അൽ അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
22: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാർക്കടിപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
23: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
22: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.
24: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
25: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി രാപ്പകൽ സെയിലിൽ.
24: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
25: വേഗമാകട്ടെ, മൈ ജി രാപ്പകൽ സെയിൽ August 24 വരെ മാത്രം.
24: TNC അപ്ലൈ.
26: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജെറി അമൽദേവ്.

0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ അഫ്സൽ പാടിയത്, രചന കൈതപ്രം, ചിത്രം കാര്യസ്ഥൻ.

0: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
0: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
9: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
8: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
9: എന്നാ ഞാനും വരുന്നളയാ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: യേശുദാസ് പാടിയത് ചിത്രം പറയാം. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിദ്ധാരയുടെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
3: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? Look at this! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം. രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം പ്രമാണി. ഈ ഗാനത്തിന്റെ രചന MD രാജേന്ദ്രൻ, സംഗീതം M. ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും പ്രധാന വാർത്തകൾക്ക് ശേഷം അറിയിപ്പിനെ തുടർന്ന് കേൾക്കാം.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 6:00. ഇനി പ്രധാന വാർത്തകൾ.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സമാപിച്ചു. സംയുക്ത കായിക പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം നാളെ വൈകിട്ട് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. AAY കാർഡുടമകൾക്കുള്ള സൌജന്യ ഭക്ഷ്യക്കിറ്റ് ഈ മാസം 31 വരെ

വിതരണം ചെയ്യും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഒത്തരട്ടാതി ജലോത്സവം ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 സന്ദർശനത്തിനായി നാളെ ജപ്പാനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്തേക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 149 കേസുകളിലായി 156 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 9,556. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30, കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചയ്ക്ക് 2:30 കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. ശ്രീലങ്കയ്ക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ദേവദത്ത പടിക്കലിന് സെഞ്ചുറി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8:00.

ഇപ്പോൾ അനന്തപുരി എഫ് എം എന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കാർഷിക വിളകളിലെ മണ്ണുജന്യ രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ഷെറിനെ സലാമുമായി അഭിമുഖം. 7:20, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീത സുധയിൽ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഡോക്ടർ കെ ജെ യേശുദാസ് എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. 15:00 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മല്ലരി, യൂസഫലി കെച്ചേരിയുടെ ഓണപ്പാട്ട് എന്ന കവിത, ആലാപനം വിജേഷ് ഗോപാൽ, ഉദയഗീതം പി എൽ കൃഷ്ണരഞ്ജരി പാടിയ ഗാനങ്ങൾ. പ്രഭാതപേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിലെന്ന് ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 119-ാം ഭാഗം.

പങ്കെടുക്കുന്നു അവസാന ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 11:02 ഹലോ ആകാശവാണി. ഇതിൽ വിഷാദ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. ഉച്ചയ്ക്ക് 12:02 ചിത്രമഞ്ജുഷ. ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയപ്പൂക്കൾ. 12:40 പ്രകാശധാര. പൊള്ളലേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ കാരണമുണ്ടാകുന്ന മുറിവുകൾ കെട്ടിവയ്ക്കേണ്ടതുണ്ടോ? പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം. ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പൊന്നൂഞ്ഞാൽ. ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 ഹലോ ഡോക്ടർ. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ.

2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി, രചന പത്തിയൂർ ശ്രീകുമാർ.

0: രാത്രി 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധയിൽ, ഡോക്ടർസ് ഭാഗ്യലക്ഷ്മി പാടുന്ന മലയാള കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, പന്തളം വിപിൻ രാജ മൃദംഗം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത്, 11:05 വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7°C, കുറഞ്ഞ താപനില 24.5°C. അറിയിപ്പ് സമാപിച്ചു.
1: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
2: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. 17-31
3: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവനുമുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനുമുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
2: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
3: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
2: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22-31.
3: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും, ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് August 1-30 September. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ.

0: പേഴുമൂട് പൂവച്ചൽ 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: മൈജിയുടെ ഓണ സമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
6: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
5: പലിശരഹിത EMI,
6: 30,000 വരെ ക്യാഷ് ബാക്ക്,
5: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
6: മൈജി മാസ് EMI മേള. മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ചൊല്ലിയാട്ടം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രവീന്ദ്രന്റെ സംഗീതം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്. ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
4: MRT ഓണം പൊന്നോണം ലക്കി ഡ്രോയിലെ ഈ ആഴ്ചയിലെ ഗോൾഡ് കോയിൻ വിന്നർ
5: ബിനുകുമാർ നേമം, ഗീതാകുമാരി പേട്ട.
4: 60 വർഷത്തെ സേവന പാരമ്പര്യവുമായി MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
6: ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
7: കൈനിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈജി റാപ്പകൽ സെയിൽ.
6: അതും നോ കോസ്റ്റ് EMI ൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
7: മൈജി റാപ്പകൽ സെയിൽ, തിങ്കൾ വരെ മാത്രം.
6: TNC അപ്ലൈ.
8: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

ഈശ്വരനോടുള്ള ദൃഢമായ പ്രേമമാണ് ഭക്തി. യഥാർത്ഥ ഭക്തന് അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇനി സന്ധ്യാഗീതം. ആദിഗാനം യേശുദാസ് പാടിയത്, ചിത്രം 3-4 സൗ 20. ഈ ഗാനത്തിന്റെ രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനായി മണ്ണ് ഹെൽത്ത് എന്നുള്ള ആശയം. മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. അബ്രഹാമിന്റെ സന്തതികൾ ഈ ചിത്രത്തിനു വേണ്ടി ശ്രേയ ജയദീപും സംഘവും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. ബ്രിക്സ് കായിക സംയുക്ത പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. സംഭാഷണം, പരസ്പര ബഹുമാനം, ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ കായികരംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപനം വീണ്ടും ഉറപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. നടി ശോഭനയുടെ നൃത്തപരിപാടിയും ഉദ്ഘാടന ദിവസം അരങ്ങേറും. വിവിധ വേദികളിലായി 340 പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000 കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള പതാകയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം കനകക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് ഓണപതാക ഉയർത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി സി പി ജോണും നഗരത്തിലെ ഇലൂമിനേഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ മുരളീധരനും നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 30 പമ്പാനദിയിൽ നടക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, എം പിമാർ, എം എൽ എ മാർ തുടങ്ങിയവർ പങ്കെടുക്കും. ജല ഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 3 മത്സര വള്ളംകളി നടക്കും. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായും നടത്തുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മൂവാറ്റുപുഴയെ ജില്ലയാക്കുന്നതിനെക്കുറിച്ച് ഗൌരവകരമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ മന്ത്രി കെ എം ഷാജി നിർവഹിച്ചു. വിപണനമേളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രവീൺകുമാർ എംഎൽഎ അധ്യക്ഷനായി. ടൂറിസം വകുപ്പ്

കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ അകമ്പടി ചേർന്നു. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവ്ദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓണത്തിന് AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപെരി, സ്വീറ്റൻഡ് യോഗർട്ട്, ബ്ലൂബെറി യോഗർട്ട് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. തിരുവോണനാളിൽ ജോലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർക്കടക്കം സദ്യ കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ടെന്നും അതിനാലാണ് ഈ വർഷം മുതൽ ശബരിമലയിൽ തിരുവോണനാളിൽ ദേവസ്വം ബോർഡ് സദ്യ നടത്താൻ തീരുമാനിച്ചതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി TC സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

അനന്തപുരി എഫ്എമ്മിൽ സന്ധ്യാഗീതം തുടരുന്നു. ഗിരിചരണം സംഘവും പാടിയത് ചിത്രം പന്ത്. ഈ ഗാനത്തിന്റെ രചന ഇഷാൻ ദേവും ഗിരിചരണം. സംഗീതം നൽകിയത് ഇഷാൻ ദേവും.

ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം മറ്റൊരാളെ താഴ്ത്തുന്നതിലല്ല, താഴെ നിൽക്കുന്ന ഒരാളുടെ കൈപിടിച്ച് ഉയർത്തുന്നതിലാണ്. ജീവിതത്തിൽ നാം എത്ര ഉയരത്തിലെത്തിയാലും നമ്മുടെ തുടക്കം എവിടെയായിരുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനവും അംഗീകാരവും സമ്പത്തും വിജയവും എല്ലാം ഒരുപാട് പേരുടെ സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും പ്രാർത്ഥനകളുടെയും പിന്തുണയുടെയും ഫലമായിരിക്കാം. നമ്മളെക്കാൾ പിന്നിൽ നിൽക്കുന്ന ഒരാളെ കണ്ടാൽ അവനെ പരിഹസിക്കുകയോ താഴ്ത്തിക്കാണിക്കുകയോ ചെയ്യാതെ കഴിയുമെങ്കിൽ ഒരു കൈത്താങ്ങാകുക. കാരണം ഒരാളുടെ ജീവിതത്തിൽ നാം തെളിച്ച ഒരു ചെറിയ വെളിച്ചം പോലും അയാളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതീക്ഷയായി മാറിയേക്കാം. ഉയരങ്ങളിൽ എത്തുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക. നമ്മുടെ വേരുകൾ മറക്കാതെ മറ്റുള്ളവർക്ക് തണലായി മാറുക. ജീവിതത്തിന്റെ ഏറ്റവും വലിയ

0: വിജയം നാം എത്ര ഉയർന്നു എന്നതിലല്ല, നമ്മോടൊപ്പം എത്ര പേരെ ഉയർത്താൻ കഴിഞ്ഞു എന്നതിലാണ്. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ആദ്യമായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ പച്ചക്കറി ചെടിയിലായാലും തെങ്ങിലായാലും പലതരം ചീയലും തടി നശീകരണവും ഒക്കെ കാണാറില്ലേ? ഇതെന്താ ഇങ്ങനെയെന്ന് പലരും വിഷമിക്കാറുമുണ്ട്, ഒന്ന് കാഴ്ച കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കാറുമുണ്ട്. മണ്ണിൽ നിന്നും പലതരം ബാക്ടീരിയയും ഫംഗസും ഒക്കെ വരുത്തുന്ന പലതരം രോഗങ്ങളാണ് ഇതൊക്കെയെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള പരിഹാരം കാണുകയും വേണം. ഇല്ലെങ്കിൽ ഒരു ചെടി മാത്രമല്ല തൊട്ടടുത്തുള്ള ചെടികളെയും ഈ രോഗങ്ങളൊക്കെ ബാധിക്കും. മണ്ണിൽ നിന്നും പകരുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് ഡോക്ടർ ഷെറിൻ എ സലാമാണ്. ഡോക്ടർ ഷെറിൻ എ സലാമുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ഷെറിൻ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമാണ് മണ്ണ്ജന്യ രോഗങ്ങൾ, വിളകളിൽ വരുന്ന മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മണ്ണ് ആവശ്യമാണ്, അതേസമയം രോഗാണുമുക്തമാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ മാഡം, ഈ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ഏതൊക്കെയാണ്?
2: മണ്ണിൽ നിന്നും പല രോഗാണുക്കളും വിളകളെ ബാധിക്കാറുണ്ട്. അതിൽ പ്രധാനം ബാക്ടീരിയ മൂലവും കുമിള് മൂലം ഉള്ള രോഗങ്ങളാണ്. ഇത് കൂടാതെ നീമാവിരകളും അതുപോലെ വൈറസ് രോഗങ്ങളും ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ബാക്ടീരിയ മൂലവും കുമിള് മൂലമുള്ള രോഗങ്ങളാണ്.
1: ആദ്യം ചർച്ച നമ്മൾ കുമിൾ രോഗത്തിനെ പറ്റി ചെയ്യാം. ഇപ്പൊ മണ്ണിൽ നിന്ന് വരുന്ന കുമിൾ രോഗങ്ങൾ പ്രധാനമായിട്ട് ഏതൊക്കെയാണ്?
2: മണ്ണിൽ നിന്നും പ്രധാനമായിട്ട് വരുന്ന കുമിൾ രോഗങ്ങൾ, ഇപ്പൊ ചീരയിലെ ഇലപ്പുള്ളി രോഗം, വഴുതന വർഗ വിളകളിലെ വാട്ടരോഗമുണ്ട്, പിന്നെ ഡാമ്പിംഗ് ഓഫ് ഉണ്ട്, കടചീയലും വേരുചീയല്
1: ചീയൽ രോഗവും
2: വാട്ടരോഗവും വാട്ടരോഗമാണ് പ്രധാനമായിട്ടുള്ളത്.
1: അപ്പോൾ പച്ചക്കറിയിൽ വരുന്ന ഈ ചീയൽ രോഗം ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
2: ഈ പാകുന്ന സമയത്താണ് ഈ ഡാമ്പിംഗ് ഓഫ് തൈ ചീയൽ ഉണ്ടാവുന്നത്. തൈ ചീയൽ രണ്ട് തരമാണ് ഉള്ളത്. ഒന്ന് പ്രീ എമേർജന്റ് ഡാമ്പിംഗ് ഓഫ്, അതായത് വിത്ത് പാകി മണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ വിത്ത് ചീഞ്ഞു പോകുന്നതാണ് പ്രീ എമേർജന്റ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത്. പോസ്റ്റ് എമേർജന്റ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത് ഈ വിത്ത് മുളച്ച് തൈ പുറത്തു വന്ന ശേഷം പിന്നെ അത് ചീഞ്ഞു പോകുന്നതാണ് പോസ്റ്റ് എമേർജന്റ് ഡാമ്പിംഗ് ഓഫ്. ഇത് രണ്ടും പിത്തിയം എന്നൊരു കുമ്പിളാണ് ഉണ്ടാക്കുന്നത്.
1: ഇങ്ങനത്തെ ചീയൽ പ്രധാനമായിട്ടും
2: നഴ്സറിയിലാണ് ഈ ചീയൽ പ്രധാനമായിട്ടും കാണുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ, വിത്തുകള് പാകുന്ന സമയത്ത് ധാരാളം വിത്തുകൾ ഒരുമിച്ച് കൂടി വളരുന്ന സമയത്ത് കൂടിയ ആർദ്രതയും അധികം വെള്ളവും ആർദ്രതയും കൂടുമ്പോഴാണ് ഈ ഡാമ്പിംഗ് ഓഫ് തൈ ചീയൽ ധാരാളമായിട്ട് കാണുന്നത്.
1: നഴ്സറി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ പ്രധാന സ്ഥലത്തോട്ട് നമ്മൾ ഇത് പറിച്ച് നടുമ്പം അവിടെയും ചീയൽ കാണാറുണ്ടോ?
2: തൈകളിലാണ് പ്രധാനമായിട്ടും ഇത്തരം ചീയൽ കാണുന്നത്. ഇത് കൂടാതെ മഴക്കാലങ്ങളിലെ പ്രധാനപ്പെട്ട മറ്റൊരു രോഗമാണ് ഇഞ്ചിയിലെ മൂട് ചീയൽ. അതും ഈ പിത്തിയം എന്ന് പറഞ്ഞ കുമിള് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും ബെഡുകളിലാണല്ലോ നടുന്നത്. അപ്പോൾ ധാരാളം ഇഞ്ചി തൈകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചൂടും ഈർപ്പവും ആർദ്രതയൊക്കെ കൂടിയിട്ട് ഇഞ്ചിയുടെ മൂട് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.
1: പച്ചക്കറികളിൽ പ്രധാനമായിട്ട് നഴ്സറിയിൽ കാണാറുണ്ട്, പിന്നെ പറഞ്ഞ മാതിരി ഇഞ്ചിയിലൊക്കെ
2: കാണുന്നുണ്ട്. ഇത് കൂടാതെ പയറിലും കടചീയൽ ബാധിക്കാറുണ്ട്. പയറില് കടചീയലില് പ്രധാനമായിട്ടും ചീയൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രോഗബാധയുള്ള സ്ഥലത്ത് തൈകൾ ചീഞ്ഞു പോവാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കടഭാഗം ചെയ്യാറുണ്ട്. ചില സമയത്ത് വിത്ത് പോകുന്ന സമയത്ത് വിത്തും ചീഞ്ഞു പോവാറുണ്ട്. അപ്പോൾ ചീയൽ ബാധിച്ച ചെടികൾ ആദ്യം ഒന്ന് മഞ്ഞളിച്ച് പിന്നെ അതിൻ്റെ തണ്ട് കരിഞ്ഞ് ചെടി മൊത്തത്തിൽ നശിച്ചു പോകാറാണ് ഉള്ളത്.
1: ഈ ചീയൽ രോഗം മണ്ണ്ജന്യ കുമിളിൽ നിന്ന് കാണാറുണ്ട്. ഇതൊഴിച്ച് കുമിളുകൾ കൊണ്ട് വാട്ടരോഗങ്ങളും കാണാറുണ്ട്.
2: അതെ അതെ, വാട്ടരോഗങ്ങളും ഉണ്ടാവാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനം പയറിലെ ഫ്യൂസേറിയ ഉണ്ടാക്കുന്ന ഒരു വാട്ടരോഗമാണ്. അതും ഈ മണ്ണിനോട് ചേർന്ന കടഭാഗത്താണ് ആദ്യം ലക്ഷണങ്ങൾ കാണുന്നത്. ചുവട് വീങ്ങി അതിനകത്ത് വിള്ളലുകൾ ഉണ്ടാവുകയും വേരുകൾ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ ഇലകൾ മഞ്ഞളിച്ച് വാടി കരിഞ്ഞു

0: പോവുകയും ഇലകളിൽ കറുത്ത പാടുകൾ ഉണ്ടാവുകയും തണ്ടുകൾ മുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം തവിട്ട് കളറിലോ ബ്രൗൺ കളറിലോ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. തണ്ടുകൾ ഉണങ്ങി കരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പയറിലെ ചുവട് വീക്കം.
1: മണ്ണുജന്യ കുമിൾ കൊണ്ട് വാഴയിലും ഈ വാട്ട രോഗം കാണാറുണ്ടല്ലേ?
0: അതെ അതെ അതെ, അതിന് പനാമ വിൽറ്റ് എന്നാണ് പറയുന്നത്. അതും ഫ്യൂസേറിയം എന്ന് പറഞ്ഞ കുമിൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഫ്യൂസേറിയം മണ്ണിൽ കൂടിയാണ് പകരുന്നത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മണ്ണിൽ, നമ്മൾ രോഗം വന്ന ഒരു മണ്ണിൽ ഈ വാഴ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഴക്കന്നിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഇലകളാണ് അതേ മഞ്ഞളിച്ച് കരിഞ്ഞുണങ്ങി പോകുന്നത്. ക്രമേണ ഇത് മുകളിലായിട്ടുള്ള ഇലകളെയും ബാധിച്ച് മഞ്ഞളിച്ച് ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് അവസാനം എല്ലാ ഇലകളും കരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ, ക്രമേണ വാഴ നശിച്ച് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. വേരുകൾ വെള്ളവും വളവും വലിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഈ ഫംഗസിനെയും വലിച്ച് എടുത്ത് എന്റെ ഉള്ളിൽ ചെന്നാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. ആ
1: തെങ്ങിലും ഇതേമാതിരി ഒരു വാട്ടരോഗം ഉണ്ടല്ലോ?
0: അതെ അതെ, തെങ്ങില് ഒരു പ്രധാനപ്പെട്ട വാട്ടരോഗമാണ് തഞ്ചാവൂർ വാട്ടം. ഇതിനെ കടചീയൽ എന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ വീടുകളിലും തൊടികളിലും ഒക്കെ ഇത് ഈ ഇതിന്റെ ലക്ഷണങ്ങളുള്ള തെങ്ങുകൾ നമ്മൾ കാണാറുണ്ട്. ഇതൊരു മണ്ണ് ജന്യ രോഗമാണ്. ഇതൊരു ഫംഗസ് മൂലമാണ് ഉണ്ടാവുന്നത്. വേരുകൾ കൂടിയാണ് ഇത് സ്പ്രെഡായി പോകുന്ന, ഒരു തെങ്ങിൽ നിന്ന് അടുത്ത തെങ്ങിലേക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ള തെങ്ങിനെ മാത്രമല്ല മറ്റ് വൃക്ഷങ്ങളെയും ബാധിക്കുന്നുണ്ട്. ആഞ്ഞിലി, തേക്ക്, പ്ലാവ് മുതലായ വൃക്ഷങ്ങളെയും ഇത്തരത്തിലുള്ള കുമിൽ ബാധ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തെങ്ങിന്റെ തടി പൊട്ടി ചുമന്ന ദ്രാവകം ഒഴുകുകയും കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം കറുത്ത കളറിലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. തെങ്ങിന്റെ തടി പാളി പാളിയായിട്ട് ഇളകി പോകുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങിന്റെ മണ്ട ശോഷിച്ചു വരികയും തെങ്ങോലകള് ഏറ്റവും താഴെയുള്ള ഓലകള് മഞ്ഞളിച്ച് കരിഞ്ഞുണങ്ങി ഓലകള് വീണു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ അത് മേലിലേക്ക് മേലിലേക്ക് സ്പ്രെഡായി എല്ലാ ഓലകളും മഞ്ഞളിച്ച് ഉണങ്ങി ഒരു സ്കർട്ട് മാതിരി തെങ്ങിന് ചുറ്റും തൂങ്ങി നിൽക്കുകയും പിന്നീട് അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ തെങ്ങിന്റെ കായ്ഫലം കുറയുകയും പുതുതായിട്ട് വെള്ളക്ക ഒന്നും ഉണ്ടാവാതിരിക്കുകയും നിലവിലുള്ള വെള്ളക്കകളെല്ലാം പൊഴിഞ്ഞു പോവുകയും വെള്ളക്ക പൊഴിച്ചിൽ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാലക്രമേണ മണ്ടയോല മാത്രം നിൽക്കുന്ന തെങ്ങുകൾ ഇതുമാതിരി ഉണ്ടാവുന്നതാണ്. മണ്ടയോലയും കാലക്രമേണ മഞ്ഞളിച്ച് കരിഞ്ഞ് മറിഞ്ഞു പോവുകയും തെങ്ങിന്റെ മണ്ട മറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തെങ്ങ് നശിച്ചു പോവാറുണ്ട്.
1: അപ്പൊ ഇതും മണ്ണിൽ നിന്ന് വരുന്ന
0: ഒരു രോഗമാണ്
1: കുമിൾ രോഗം.
0: കുമിൾ രോഗമാണ്.
1: അപ്പൊ നമ്മൾ ഇത്രയും നേരം കുമിൾ രോഗത്തിനെ കുറിച്ച് സംസാരിച്ച് മണ്ണിൽ നിന്ന് വരുന്ന കുമിൾ രോഗത്തെ കുറിച്ച്, ബാക്ടീരിയ രോഗങ്ങളും മണ്ണിൽ നിന്ന് വരാറുണ്ടല്ലോ. അപ്പൊ പച്ചക്കറിയിൽ ഏതൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്?
0: പ്രധാനമായിട്ടും വഴുതന വർഗ വിളകളിലെ വാട്ടരോഗം, അത് പ്രധാനമായിട്ടും റാൽസ്റ്റോണിയ സോളനേഷ്യ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഈ വഴുതന വർഗ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകര് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ഈ വാട്ടരോഗം. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തക്കാളി, വഴുതന മുതലായ വിളകൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം നല്ല രീതിയിൽ ഇത് നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ വാടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കർഷകര് ചിന്തിക്കുന്നത് ചിലപ്പോൾ വെള്ളം കിട്ടാത്തത് കൊണ്ടുള്ള വാട്ടമാണെന്ന് വിചാരിച്ച് വെള്ളം നനയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയായി നിൽക്കുകയും ചെയ്യും. അടുത്ത ദിവസം ഇതേ ലക്ഷണം തന്നെ കാണിക്കുകയും ചെയ്യുന്നു, വാട്ടം കാണിക്കുന്നുണ്ട്. പക്ഷേ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മഞ്ഞളിച്ച് കരിഞ്ഞ് വാടി നശിച്ചു പോകുന്നു. ഇപ്പൊ ഇത്തരം വാട്ടം കാണിക്കുന്ന തക്കാളി ചെടിയോ വഴുതന ചെടിയോ കടഭാഗം വെച്ച് കട്ട് ചെയ്ത് നമ്മൾ പിളർന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്രൗൺ കളറിലോ കറുത്ത കളറിലോ ആയി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ബാക്ടീരിയ ആണോ എന്ന് പരിശോധിക്കുന്നതിന് ഒരു ഊസ് ടെസ്റ്റ് ഉണ്ട്. ഊസ് ടെസ്റ്റിനായിട്ട് ഈ വാട്ട ലക്ഷണം കാണിക്കുന്ന വിളകളിൽ തണ്ട് മുറിച്ച് ഒരു ഗ്ലാസ് ടംബ്ലറിൽ വെള്ളം നിറച്ച് ഇട്ട് നോക്കുമ്പോൾ വളരെ കുറച്ച് നിമിഷം കൊണ്ട് തന്നെ ഈ ബാക്ടീരിയ വെള്ള കളറിൽ ഒരു നൂല് പോലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ബാക്ടീരിയ സ്ഥിരീകരിക്കാൻ സാധിക്കും.
1: അപ്പൊ അതിന്റെ ഒരു നമ്മുടെ ഫംഗസ് അല്ല അല്ലെങ്കിൽ കുമിളല്ല, ബാക്ടീരിയ ആണ്. ടെസ്റ്റ് കൊണ്ട് നമുക്കത്
0: മനസ്സിലാവും.
1: അപ്പം ബാക്ടീരിയ കൊണ്ട് പച്ചക്കറികളിൽ ഇങ്ങനെ പ്രധാനമായിട്ട് ഈ വഴുതനങ്ങ അല്ലെങ്കിൽ തക്കാളി വർഗ വിളകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്, വാട്ടരോഗം
0: വരാറുണ്ട്.
1: വാഴയിലും വാട്ടരോഗം ബാക്ടീരിയ കൊണ്ട് വരാറുണ്ട്?
0: ബാക്ടീരിയ കൊണ്ടൊരു വാട്ടരോഗം ഉണ്ട്. അത് എർവീനിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ് അത് ഉണ്ടാക്കുന്നത്. അത് വാഴയുടെ കടഭാഗത്താണ് അത് പ്രധാനമായിട്ടും കാണുന്നത്. വാഴയുടെ കടഭാഗം ചീഞ്ഞ് വാഴ അങ്ങനെ ആ ഭാഗം വെച്ച് ഒടിഞ്ഞു മറിഞ്ഞു വീഴുന്നുണ്ട്. ആ ഭാഗം ഒന്ന് മുറിച്ചു നോക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കറുത്ത കളറിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊരു പ്രശ്നമാണ്. കാരണം ഈ വാഴയിൽ നിന്നും മറ്റു വാഴകളിലേക്കും ഈ രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തടുത്ത് നിൽക്കുന്ന വാഴകളെയും ഇത് ബാധിക്കും.

0: ബാധിക്കും. ഇപ്പം നമ്മൾ ഈ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഈ വാട്ടർ രോഗം അല്ലെങ്കിൽ ചീയൽ, ഇത് രണ്ടും മണ്ണിൽ നിന്ന് വരുന്ന കുമിള് കൊണ്ടും ബാക്ടീരിയയും കൊണ്ടും ആവാം. മേഡം ആദ്യം സൂചിപ്പിച്ചായിരുന്ന ചീരകളിൽ ഇലപ്പുള്ളി രോഗവും മണ്ണിൽ നിന്ന് വരുന്ന ഒരു കുമിള് കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാണപ്പെടുന്നുണ്ടെന്ന്.
1: മണ്ണിൽ കൂടി പടരുന്ന പ്രധാന ചീരയെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് ഇലപ്പുള്ളി രോഗം. സ്ക്ലിറോഷ്യ എന്ന് പറയുന്ന അതിൻ്റെ സർവൈവിങ് സ്ട്രക്ചർ മണ്ണിലാണ് ഉള്ളത്. അപ്പം ചീരകൃഷി നിരന്തരം ചെയ്യുന്ന ഒരു മണ്ണിൽ ഈ ഇലപ്പുള്ളി രോഗത്തിൻ്റെ രോഗാണു കാണും. നമ്മൾ ചീര പ്രധാനമായിട്ടും ജലസേചനം നടത്തുന്ന വെള്ളം തളിച്ചുകൊണ്ടാണ്. അപ്പം വെള്ളം തളിച്ച് ഇൻഫെക്ഷനുള്ള ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് വെള്ളത്തിൽ കൂടെ ഇത് പടരും. അതുപോലെ തന്നെ മണ്ണിലാണ് അതിൻ്റെ സർവൈവിങ് സ്ട്രക്ചേഴ്സ് ഉള്ളത്. അപ്പോൾ വെള്ളം തളിക്കുമ്പോൾ ആ തളിച്ച വെള്ളത്തിൽ തട്ടിത്തെറിച്ച് അടുത്ത ഇലയിലേക്കും ഇലയുടെ അടിഭാഗത്തേക്കും ഇത് പറ്റിപ്പിടിക്കുകയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും.
0: അപ്പൊ ഇങ്ങനെയാണ് ഈ മണ്ണിൽ നിന്നുള്ള ഈ കുമിള് ഇലയിലോട്ട് എത്തുന്നത്. പ്രധാനമായ കാരണം ജലസേചനം.
1: ജലസേചനമാണ് ഒരു, അത് ഈ ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കണമെങ്കിൽ ജലസേചനത്തിലുള്ള ഒരു നിയന്ത്രണവും കൂടെ
0: വേണം.
1: അതായത് ഒഴിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം,
0: അതിലൊരു
1: മാറ്റം വരുത്തണം.
0: ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഈ രോഗാണുക്കൾ മണ്ണിലാണല്ലോ കാണുന്നത്,
1: അപ്പൊ
0: മണ്ണ് പരിചരണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിരിക്കുന്നല്ലേ.
1: മണ്ണിൽ നിന്നാണ് വിളകളെ പോഷണങ്ങളും വെള്ളവും വലിച്ചെടുക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനം. മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ വിളകൾക്കും ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ. അപ്പം മണ്ണിന്റെ ഘടന, അതിനകത്തുള്ള മൂലകങ്ങൾ, അതിൻ്റെ pH, വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എയറേഷൻ, വായു സഞ്ചാരം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് കൃത്യമായ അളവിലെല്ലാം ഉണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരും. അപ്പോൾ ആരോഗ്യമുള്ള വിളക്കാണ് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ളത്. അപ്പോൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ മണ്ണിന് പോഷണം ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ pH കറക്റ്റ് ചെയ്യണം. അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെ എല്ലാ മൂലകങ്ങളും കിട്ടുന്ന ഒരു pH റേഞ്ച് എന്ന് പറയുന്നത് 6.5 to 7.5 ആണ്. ആ pHലേക്ക് എത്തിക്കുന്നതിന് മണ്ണിൽ കുമ്മായ വസ്തുക്കൾ ചേർക്കണം.
0: പ്രത്യേകം നമ്മുടെ സാഹചര്യത്തിൽ മണ്ണിൽ അമ്ലത്വം അധികമാണ്.
1: അമ്ലത്വം അധികമാണ്, കാരണം കേരളത്തിൽ ധാരാളം മഴ പെയ്യുന്നുണ്ട്. ബേസിക് ന്യൂട്രിയൻസ് മുഴുവൻ വെള്ളത്തിൽ കൂടെ അലിഞ്ഞ് നഷ്ടപ്പെട്ടു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് അമ്ലത്വം കൂട്ടുന്ന മൂലകങ്ങളാണ്. അപ്പം അമ്ലത്വം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അത് ക്രമീകരിക്കാൻ ഓരോ കൃഷി കഴിയുമ്പോഴും കൃഷിയുടെ ഇടയ്ക്കാണെങ്കിൽ ആവശ്യമെങ്കിൽ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം കുമ്മായ വസ്തുക്കൾ, ഡോളമേറ്റ്, നീറ്റ് കക്ക, ഇതൊക്കെ ലൈമിങ് മെറ്റീരിയൽസ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജൈവാംശം നന്നായിട്ടുള്ള മണ്ണിലാണ് സൂക്ഷ്മാണുജീവികൾ ധാരാളം ഉണ്ടാവുന്നത്. അപ്പം സൂക്ഷ്മാണുജീവികളാണ് ഈ മൂലകങ്ങൾ വിളകൾക്ക് ലഭ്യമാക്കുന്നത്. അപ്പം ജൈവാംശത്തിൻ്റെ ഇമ്പോർട്ടൻസും വളരെ അധികമാണ്.
0: നമ്മുടെ ഈ രോഗാണുക്കളൊക്കെ മണ്ണിലുണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണം?
1: ജൈവാംശം നന്നായിട്ട് കൊടുക്കണം, ലൈമിങ് ചെയ്യണം. അതുപോലെ തന്നെ സൂക്ഷ്മാണുജീവികൾ പെരുകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മണ്ണിൽ സൂക്ഷ്മാണുജീവികളുണ്ട്. ഇപ്പോൾ കൂടുതൽ ഓർഗാനിക് മാറ്റർ ഇടുമ്പോൾ കൂടുതലായിട്ട് അത് സൗഹൃദ സൂക്ഷ്മാണുജീവികൾ ധാരാളമായി പെരുകയും, അത് കൂടാതെ നമുക്ക് ട്രൈക്കോഡർമ കുമിളാണ്, അതുപോലെ തന്നെ ഒരു ജൈവ കുമിൾനാശിനിയാണ്, അതുപോലെ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ്, അതൊരു മിത്ര ബാക്ടീരിയൽ കുമിൾനാശിനിയാണ്. അപ്പോൾ അതും നമുക്ക് പ്രയോഗിച്ചു കൊടുക്കാം. ഇത് പ്രയോഗിക്കുന്നതിനും ഒരു രീതിയുണ്ട്. വിത്ത് പരിചരണമായിട്ട് ചെയ്യാം, മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം, ഫോളിയറായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം മണ്ണ് രോഗമായതുകൊണ്ട്, മെയിനായിട്ട് മണ്ണ് ജന്യ രോഗമായതുകൊണ്ട് മണ്ണിലേക്കാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ മണ്ണ് ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയിരിക്കും, അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ വിത്ത് നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോഴും വിത്ത് പരിചരിച്ച് വേണം നടുന്നത്. അത് ജൈവ കുമിൾനാശിനി ട്രീറ്റ് ചെയ്തിട്ടാണെങ്കിലും രാസ കുമിൾനാശിനി ട്രീറ്റ് ചെയ്തിട്ടാണെങ്കിലും വിത്ത് പരിചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കിലും ചാണകപ്പൊടിയിലും എൻറിച്ച് ചെയ്ത ട്രൈക്കോഡമ സമ്പുഷ്ടീകരിച്ചത് മണ്ണിൽ ചേർത്ത് കൊടുക്കണം. ആദ്യമേ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുമ്പേ ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വിളകളുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ മണ്ണിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുജീവികളെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് പല മെക്കാനിസം ഉണ്ട്. ആ രീതിയിൽ കൂടെ കോമ്പറ്റീഷൻ ആയിട്ടും ആന്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിച്ചുമൊക്കെ ഈ രോഗം പരത്തുന്ന രോഗാണുക്കളെ, സൗഹൃദ സൂക്ഷ്മാണുജീവികൾ നശിപ്പിച്ച്
0: സൂര്യതാപീകരണം വെച്ച് നമ്മൾ
1: ഇപ്പം പച്ചക്കറി വർഗ വിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ സൂര്യതാപീകരണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേനൽക്കാലത്താണ് സൂര്യതാപീകരണം നടത്താൻ ഏറ്റവും അനുകൂലമായ സമയം. അപ്പോൾ ഈ 2 മാസം നമ്മൾ സൂര്യതാപീകരണം നടത്തിയ മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് ഉൽപാദനവും രോഗ കീടബാധകൾ കുറയ്ക്കുന്നതിനും ഒക്കെ സാധിക്കും.
0: ഈ പച്ചക്കറിയിലൊക്കെ കാണുന്ന വാട്ടർ രോഗം അല്ലെങ്കിൽ ചീയൽ രോഗം, ഇതിനൊക്കെ നമ്മൾ റാസ കുമിളനാശിനികളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ?
1: ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മണ്ണ് ജന്യ രോഗങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്യൂസേറിയം ഒക്കെ മണ്ണില്

0: കഴിഞ്ഞിട്ടും കർഷകന് ആ ഒരു പീസ് ഓഫ് ലാൻഡേ ഉള്ളൂ. അപ്പം അവിടെ ഇനിയും കൃഷി ചെയ്യണമെങ്കിൽ രാസ കീടനാശിനികൾ പ്രയോഗിച്ചാലേ പറ്റൂ. അപ്പൊ വിത്ത് പരിചരണം രാസകുമിൾനാശിനിയിൽ നടത്തേണ്ടി വരും. കാർബൺ ഡൈസം നല്ലൊരു ഓപ്ഷനാണ് സീഡ് ട്രീറ്റ്മെന്റിന്. 1 കിലോ വിത്തിന് 1 ഗ്രാം കുമിൾനാശിനി മതിയാവും. അപ്പൊ അത് ട്രീറ്റ് ചെയ്ത വിത്തുകൾ മണ്ണിലേക്ക് ഇടുക, ഇൻഫെക്റ്റഡ് മണ്ണാണെങ്കിൽ. അതുകൂടാതെ ഇൻഫെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരം വിളകളെ അവിടെ നിന്ന് വേരോടുകൂടി ഒഴിവാക്കി ഒന്നുകിൽ ആഴത്തിൽ കുഴിച്ചിടുകയോ കമ്പോസ്റ്റ് ആക്കുകയോ കത്തിച്ച് കളയുകയോ ചെയ്യണം. അല്ലെങ്കിൽ അത് അതിൽ കൂടി
1: മറ്റ്
0: ചെടികളിലോട്ട് പടരും. പിന്നെ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തടം നമ്മൾ വെജിറിയം പോലുള്ള ഫംഗസ് ആണെങ്കിൽ നമുക്ക് കാർബൺ ഡൈസം ഉപയോഗിച്ച് നമുക്ക് ആ തടം അണുനാശനം നടത്തേണ്ടത് ആവശ്യമാണ്. ചില സമയത്ത് ആ തടം നമുക്ക് തീയിട്ട് ചുട്ട് അതിന്റെ പോപ്പുലേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ചവറിട്ട് തീയിട്ട് കഴിഞ്ഞാൽ ആ തടത്തിലുള്ള ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുമിൾനാശിനി കാർബൺ ഡൈസം അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം കുതിർത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.
1: ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ ഇതും പറ്റത്തില്ല.
0: ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ അത് നമ്മൾ ബാക്ടീരിയ ആണോന്ന് ആദ്യം
1: സ്ഥിരീകരിക്കണം.
0: അതിനുശേഷം ബ്ലീച്ചിങ് പൗഡർ ആണ് നല്ലൊരു ഓപ്ഷൻ. ബ്ലീച്ചിങ് പൗഡർ 1-2 സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ 4.5 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ആ ഭാഗത്തുള്ള ചെടി എടുത്തു മാറ്റി വേരോടുകൂടി പെഴുത് മാറ്റി നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ചിടുക, കമ്പോസ്റ്റ് ആക്കുക, ഏത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ തണം ബ്ലീച്ചിങ് പൗഡറിൽ ട്രീറ്റ് ചെയ്യുക. ചുറ്റുമുള്ള വിളകളിലും ഈ ബ്ലീച്ചിങ് പൗഡർ ട്രീറ്റ്മെൻറ്റ് നടത്തുക. അത് കൂടാതെ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കുമിൾനാശിനിയുണ്ട്. അതും ബാക്ടീരിയൽ ഡിസീസിന് കുറച്ചൊക്കെ ഇഫക്റ്റ് ഉള്ളതാണ്. അപ്പം അത് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ഉപയോഗിച്ച് നമുക്ക് അണുനാശിനം നടത്താവുന്നതാണ്.
1: പിന്നെ ഈ മണ്ണുജന്യ രോഗമുള്ള സ്ഥലത്ത് ജലസേചനം ചെയ്യുമ്പോഴും നമുക്ക്
0: അത് വളരെ ശ്രദ്ധിക്കണം. മണ്ണുജന്യ രോഗങ്ങൾ മെയിനായിട്ടും ജലസേചനത്തിൽ കൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇപ്പൊ തോട്ടവിള കൃഷി, ഇപ്പൊ തെങ്ങ് വാഴ അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം ചാലി കീറിയാണ് ജലസേചനം നടത്തുന്നത്. അപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വിളകളിൽ നിന്നും ഇൻഫെക്ഷൻ ഇല്ലാത്ത വിളകളിലേക്ക് ചാലുകൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ നമുക്ക് സ്പ്രെഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പച്ചക്കറി വിളകൾ പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വിള ഒഴിവാക്കണം. ഏറ്റവും നല്ല മാർഗം.
1: ഡോക്ടർ ഷെരീന്, ഇന്ന് നമ്മൾ മണ്ണുജന്യ രോഗങ്ങളെ കുറിച്ച് സംസാരിച്ച്, മണ്ണുജന്യ രോഗങ്ങളെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒന്ന് മാനേജ് ചെയ്യുന്ന ഈ കാര്യവും താങ്കൾ പറഞ്ഞ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി താങ്കൾ ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: നന്ദി.
2: മണ്ണിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെ പരിഹാരം കാണാം എന്നൊക്കെ മനസ്സിലായില്ലേ? ഡോക്ടർ ഷെറിൻ എ സലാമാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഡോക്ടർ ഷെറിൻ എ സലാമുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. നിലവിൽ പലയിടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവയെ നിയന്ത്രിക്കുന്നതിനായി പലയിടങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നുകളയണം. കാബേജ്, കോളിഫ്ലവർ, പപ്പായ, വാഴ, മുരിങ്ങ എന്നിവയുടെ ഇലകൾ നേരിട്ടോ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമോ നനഞ്ഞ ചാക്കിൽ കെട്ടി വയലിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒച്ചുകളെ ആകർഷിക്കാവുന്നതാണ്. കെണികൾ ദിവസേന പരിശോധിച്ച് ശേഖരിക്കുന്ന ഒച്ചുകളെ ഉടൻ നശിപ്പിക്കണം. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 20 ഗ്രാം ഈസ്റ്റ് എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയോ അല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിച്ച പൈനാപ്പിൾ, പഴം, പപ്പായ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ശർക്കരയും ഈസ്റ്റും ചേർത്തോ ആകർഷണ കെണി തയ്യാറാക്കാം. ഇത് മണ്ണിൽ ഏകദേശം 1 അടി ആഴമുള്ള ചെറിയ കുഴികളിലോ നനഞ്ഞ ചാക്കുകളിലോ വെച്ച് കുഞ്ഞൊച്ചുകളെയും മുതിർന്ന ഒച്ചുകളെയും ആകർഷിക്കാം. വിളകൾക്ക് കുമിൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ ട്രൈക്കോഡെർമ വിറിഡേ എന്ന ജീവാണു, ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് വളർത്തിയതിനു ശേഷം തോട്ടങ്ങളിൽ ഇട്ടുകൊടുത്താൽ കുമിൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
3: ഇനി ഒരു കാര്യം കൂടി ബാക്കിയില്ലേ? നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല ഇതുവരെ. ചോദ്യം ഇതായിരുന്നു, മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ആദ്യമായി പത്മശ്രീ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഉത്തരം ശോശാമ ഐപ്പ്.
0: ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ? അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രപാടിയത് ചിത്രം ആയില്യം നാളിൽ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ജയചന്ദ്രനും വാണി ജയറാമും പാടിയത് ചിത്രം ക്യാപ്റ്റൻ. ഈ ഗാനത്തിന്റെ രചന BK ഹരിനാരായണൻ, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. പുഴയൊഴുകും വഴി ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും കൗസല്യയും പാടിയത്.

സായം സന്ധ്യ പോകും മലരണി വഴിയിൽ പദചലനം സുഖലയനം സായം സന്ധ്യ പോകും മലരണി വഴിയിൽ പദചലനം സുഖലയനം മുഖങ്ങൾ ചൊല്ലുന്ന മന്ത്രം കോളങ്ങൾ തീർക്കുന്ന നേരം

0: ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും ചിത്രയും സംഘവും പാടിയത്, ചിത്രം പാമരം. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം.
4: മാദകമായി രാത്രി മധുതേടുകയായി ആമം, പരുദീസയിതിൽ പാടാം കവാലി.

0: ഓണത്തിരക്കിൽ ഓണം ഷോപ്പിംഗ് മിസ്സായോ?
1: രാത്രി 12 വരെ ഷോപ്പിംഗ് ചെയ്യാം മൈ ജി രാപ്പകൽ സെയിലിൽ.
0: ഓണം ഓഫറിനൊപ്പം നേടാം തകർപ്പൻ EMI ഓഫറുകളും.
1: വേഗമാകട്ടെ, മൈ ജി രാപ്പകൽ സെയിൽ ഓഗസ്റ്റ് 24 വരെ മാത്രം.
0: TNC അപ്ലൈ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.
3: 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
4: യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം മൗനം വാചാലം. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം MV ശ്രീനിവാസൻ.

0: കോമലാളുടെ കവിളിൽ എഴുതുന്നി, പൂങ്കവിളിൽ എഴുതുന്നി.
1: വിജയ് യേശുദാസ് പാടിയത് ചിത്രം രണം. ജ്യോതിഷ് ടി കാശിയുടെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 8 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം 2-3 നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. രാജ്യവ്യാപക ക്ലൌഡ് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസന സംരംഭം സമാരംഭിച്ചു. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 30 മെയ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചയ്ക്ക് 2:30 വരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. ശ്രീലങ്കയ്ക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 300 റൺസ് എന്ന നിലയിൽ. ദേവദത്ത പടിക്കലിന് സെഞ്ചുറി. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 10:30. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും.

അനന്തപുരി എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം കുങ്കുമച്ചെപ്പ്. ഗാനരചന കൈതപ്രം.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത് ചിത്രം സിദ്ധാർത്ഥ, രചന ബിച്ചു തിരുമല,

0: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്നും നാളെയും കൂടി മാത്രം. രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് പാടിയ ചിത്രം വിദ്യാരംഭം.

സ്വന്തം സംഗീതത്തിൽ യേശുദാസും കൂടെ എസ് ജാനകിയും പാടിയത് ചിത്രം സഞ്ചാരി. ഗാനരചന യൂസഫലി കേച്ചേരി.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: 5 കർഷകരെ ഒരുമിച്ച് അവർ അന്യോന്യം സർട്ടിഫൈ ചെയ്യണം. അപ്പൊ അവര് തമ്മിലേത്തുള്ള ഒരു ബന്ധവും അതിലൂടെ വളരെയാണ് ചെയ്യുക. അതായിരുന്നു ആക്ച്വലി പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ്. അതായിരുന്നു
0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ.

ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: മൈജിയുടെ ഓണസമ്മാനങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ EMI സ്വന്തമാക്കാം.
1: ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടോടെ മൈജി മാസ് EMI മേള.
0: പലിശരഹിത EMI,
1: 30,000 വരെ ക്യാഷ് ബാക്ക്,
0: 1 EMI ഫ്രീ, ഒപ്പം കിഡിലൻ ബാങ്ക് ഓഫറുകളും.
1: മൈജി മാസ് EMI മേള, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ആർ സോമശേഖരന്റെ സംഗീതത്തിൽ ചിത്രം പാടിയത് ചിത്രം ജാതകം. രചന ONV കുറുപ്പ്.

0: ഓണത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ.
1: കൈ നിറയെ പ്രൊഡക്ട് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളുമായി മൈ ജി റാപ്പകൽ സെയിൽ.
0: അതും ലോ കോസ്റ്റ് ഇഎംഐയിൽ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം.
1: മൈ ജി റാപ്പകൽ സെയിൽ, തിങ്കൾ വരെ മാത്രം
0: ടി എൻ സി അപ്ലൈ.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയത് ചിത്രം ദൂരം അരികെ

സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ അന്തിവെയിലിലെ പൊന്ന്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സബിത ചൗധരിയും പാടിയത്. ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: This is ആകാശവാണി ആനന്ദപുരി FM 101.9.

ഫ്രണ്ട്സ്, എവ്രി ഇയർ വി സെലിബ്രേറ്റ് ഓണം, ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് കേരള. ബട്ട് ഡു വി സീ ദ മാസീവ് ചേഞ്ച് ദീസ് ഡേയ്സ്? സെലിബ്രേഷൻസ് ആർ വെരി ലാവിഷ് ആൻഡ് എക്സ്പെൻസീവ്. ട്രഡീഷണൽ വേയ്സ് ഹാവ് ഗിവൻ വേ ടു മോഡേൺ വേയ്സ് ഓഫ് സെലിബ്രേഷൻ. സ്റ്റിൽ വി എൻജോയ് ഇറ്റ്, ഡോണ്ട് വി? ഹോംമെയ്ഡ് ഐറ്റംസ് ഹാവ് ഗിവൻ വേ ടു റെഡിമെയ്ഡ് ഐറ്റംസ് ബീങ് പ്രിപ്പയർഡ് ഇൻ ഹോട്ടൽസ്. ലോട്ട് ഓഫ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഗാനമേളസ്, ദെൻ ജോയ്ഫുൾ റൈഡ്സ്, സ്വിംഗ്സ് ആർ ദെയർ ഇൻ ഓൾ പാർക്സ്, സോ ദാറ്റ് എവ്രി ഏജ് ഗ്രൂപ്പ് ക്യാൻ എൻജോയ് ദിസ് ഓണം ഫെസ്റ്റിവൽ thoroughly. Exhibitions, traditional onam songs, stalls, then traditional dance forms, folk forms are enacted on stages and open air venues. The push and pull to watch these activities gives us immense pleasure all these 10 days. Let's be simple and give more importance to love and peace. Let's also remember those who are struggling at this moment of time. Let's uphold

ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഡോക്ടർ കെ ജെ യേശുദാസ് എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ എം എസ് ഗോപാലകൃഷ്ണൻ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ടി വി വാസൻ. ആദ്യം പന്തുവരാളി രാഗത്തിൽ ശിവശിവ എനറാധ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ദ

ഇതിൽ താരകരിയും പലതരം ഇതിൽ താരകരിയും പലതരം ഇതിൽ പലതരം ഇതിൽ പലതരം

അടുത്തതായി ദേവഗാന്ധാരി രാഗത്തിൽ ക്ഷീരസാഗര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

അവസാനമായി സരസ്വതി മനോഹരി രാഗത്തിൽ എന്റെ വേടു കൊന്തു രാഘവ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

നിങ്ങൾ ഇതുവരെ കേട്ടത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഡോക്ടർ കെ ജെ യേശുദാസ് എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ എം എസ് ഗോപാലകൃഷ്ണൻ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ടി വി വാസൻ.

ഇപ്പോൾ സമയം 10:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മനസ്സിൽ മധുരമൂർന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശാസുരഭി. ഇന്ന് നിശാസുരഭിയുമായി സജീവ് മൈലാപ്പള്ളി. ആദ്യ ഗാനം അനാവരണം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

മനസ്സിൽ മധുരമൂർന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശാസുരഭി തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ചുവന്ന സന്ധ്യകൾ, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

ഇന്നത്തെ നിശാസരഭിയിൽ അവസാനമായി യേശുദാസ് പാടിയത് ചിത്രം എന്റെ പൊന്നു തമ്പുരാൻ, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ദിലീപൻ എന്ന സൂര്യവംശ രാജാവിൻ്റെ വ്യക്തിപ്രഭാവമാണ് വിഷയം. ഒപ്പം ഭാരതത്തിലെ ഭരണാധികാരികൾ എങ്ങനെയായിരിക്കണം എന്ന ധ്വനിയും. അറിവേറും തോറും ദിലീപൻ മിതഭാഷിയായി. വാചാലതയല്ല, വാഗ്മിത്വമാണ് വിദ്വാന്റെ ലക്ഷണം. മിതവും അർത്ഥവത്തുമാകണം വാക്കുകളെന്നാണ് ഭാരവി അനുശാസിക്കുന്നത്. മിതം ച സാരം ച വചോഹി വാഗ്മിത എന്ന്. ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും സദാ ചിലച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത ശമം വന്ന മനസ്സിൻ്റെ ലക്ഷണമല്ല. മർമ്മമറിയുന്ന മർമ്മവിദഗ്ധൻ കണ്ടവരെയൊക്കെ തല്ലാറില്ല. തൊടുന്നതെല്ലാം മർമ്മമാണ്. അതുപോലെയാണ് വാക്കിൻ്റെ മർമ്മമറിയുന്നവനും. മിതത്വം സ്വാഭാവികമാകും. അതാണ് മൗനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണാധികാരികൾ വാചാലന്മാരാകുന്നത് ആപത്താണ്. ശക്തിയുടെ ലക്ഷണമാണ് ക്ഷമ. കായിക ശക്തി മാത്രമല്ല, മനഃശക്തിയും ബുദ്ധിശക്തിയും സൈനിക ശക്തിയും ഇവിടെ പ്രസക്തമാണ്. ദിലീപന് ഇവ നാലും ഒന്നിനൊന്ന് മികവുറ്റതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ ക്ഷമാശീലനായി മാറി. ഭരണാധികാരി അക്ഷമനായാൽ തനിക്കും നാടിനും ആപത്താണ്. രാവണന്റെ അക്ഷമയാണ് തനിക്കും കുലത്തിനും ലങ്കയ്ക്ക് തന്നെയും കൊടിയ വിപത്തുകൾക്ക് ഇടയാക്കിയത്. വില്ലിൽ നിന്ന് കുതിക്കുന്ന അമ്പും നാവിൽ നിന്ന് തെറിക്കുന്ന വാക്കും തിരിച്ചുപിടിക്കാനാവില്ല. ആ രണ്ട് കാര്യത്തിലും അവധാനത വേണം. സമൂഹത്തിലെ പ്രമാണിമാരെല്ലാം അതോർക്കേണ്ടതാണ്. പ്രായമല്ല, മാനസിക ശിക്ഷണമാണ് ഇവിടെ പ്രധാനം. ദിലീപൻ ബാല്യത്തിലെ ആ ശിക്ഷണം നേടിയിരുന്നു. ഭരണാധികാരിയുടെ ശക്തി എവിടെ എന്ന ചോദ്യത്തിന് ശക്തിഭദ്രൻ രാവണനെക്കൊണ്ട് പറയിക്കുന്നത് കോശദണ്ഡയോഹോ എന്നാണ്. ഖജനാവിലും സൈന്യശേഷിയിലുമാണ് ഭരണാധികാരിയുടെ കരുത്ത്. ഖജനാവും സൈന്യവും ഭരണാധികാരിയുടെ ബലിഷ്ഠമായ രണ്ട് ചിറകുകളാണ്. അവ രണ്ടും ക്ഷമാശക്തിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ദിലീപൻ ത്യാഗിയായിരുന്നു. ഋഷിമാരാണ് ഏറ്റവും വലിയ ത്യാഗികൾ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് രാജകീയ സൗഖ്യത്തിലാണെങ്കിൽ നാളെ വഴിയോരത്ത മരച്ചോട്ടിലായിരിക്കും രാത്രി വിശ്രമം. ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ ആ മഹാത്മാവ് ഒഴിഞ്ഞ ചരക്കുവണ്ടിയുടെ വാഗണിൽ രാത്രി കഴിച്ചുകൂട്ടിയിരുന്നു. അനുഭവവിവരണം എന്നല്ലാതെ അതൊന്നും പ്രശംസാ പ്രകീർത്തനങ്ങളല്ല. ത്യാഗധനനായ ദിലീപനും ആ ത്യാഗത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നതിൽ വിമുഖനായിരുന്നു. എന്നല്ല, ദിലീപനെപ്പോലുള്ള ഭരണാധികാരികളെ രാജർഷിമാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. രാജ്യാശ്രമ മുനി, രാജ്യമാകുന്ന ആശ്രമത്തെ പരിരക്ഷിച്ചു പോരുന്ന മുനി എന്ന് രഘുവംശത്തിലും, പുണ്യശബ്ദ മുനിരിതി മുഹു കേവലം രാജപൂർവ, രാജപദം മുന്നിലുള്ള പവിത്രമായ മുനിശബ്ദമാണ് രാജാവിനുള്ളത് എന്ന് അഭിജ്ഞാന ശാകുന്തളത്തിലും കാളിദാസൻ ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, മാനവ സംസ്കാരത്തോട് ആദരവുള്ള ആർക്കും ഇത്തരം കാവ്യചിന്തകൾ അനുപേക്ഷണീയവുമാണ്. മാനവ സംസ്കാരത്തിൻ്റെ വികസിത ഭാവങ്ങൾ എങ്ങനെ എന്ന് കാണാൻ ദിലീപനെപ്പോലുള്ളവരുടെ വ്യക്തിഗുണങ്ങൾ അനുസ്മരിക്കുന്നത് അർത്ഥവത്താണ്. കാരണം അവരിലെ വ്യക്തിഗുണങ്ങൾ നമ്മുടെ മനസ്സിലും മുദ്രപതിപ്പിക്കും. മാനവ പുരോഗതിയുടെ ഏത് പടവിലും വെളിച്ചം വീശാൻ പോരുന്ന വ്യക്തിഗുണങ്ങളാണ് ദിലീപനെപ്പോലുള്ളവരിൽ നിന്നും പകർന്നു കിട്ടുന്നത്. സാഹിത്യ പഠനത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്, മനുഷ്യനിലെ നന്മകൾക്ക് തിളക്കമേറ്റുക. മറിച്ച് മനുഷ്യനിലെ ദൗർബല്യങ്ങളെ ചമത്കാരപൂർണമായി ചിത്രീകരിച്ച് സ്വതേ ദുർബലമായ മനസ്സുകളിൽ കോളിളക്കം സൃഷ്ടിക്കുന്നത് മാനവ സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ളവർക്ക് ഉചിതമല്ല. ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഭാരതീയ കവികൾ, അവരിൽ നാടകകൃത്തുക്കളും ആഖ്യായികാരന്മാരും ഉൾപ്പെടും, അവരാരും തന്നെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെയല്ല, മനസ്സിൻ്റെ ഉദാത്ത മേഖലകളെയാണ് അനാവരണം ചെയ്യാൻ യത്നിച്ചിട്ടുള്ളത്. ദിലീപനിൽ ജ്ഞാനത്തിൻ്റെ തികവിൽ മൗനവും ശക്തിയുടെ തികവിൽ ക്ഷമയും ത്യാഗത്തിൻ്റെ നിറവിൽ പ്രശംസാവിമുഖതയും രൂഢമൂലമായി നന്നെ വേരുറച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗുണങ്ങൾ ഒന്ന് മറ്റൊന്നിനെ സൃഷ്ടിക്കുകയാണോ എന്ന മട്ടിലാണ് വികസിച്ചതത്രേ.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി എഫ് എം കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.
2: से पूछूंगी कि आपने अपने पिता को किस तरह से देखा?
3: मनीषा जी, सच पूछिए तो बाबा जिस दिन गुजरे
2: जी,
3: उसी दिन हमें पता चला कि शायद वो कुछ बड़ा काम करते होंगे, कि इतने सारे लोग, इतनी भीड़, अगले दिन पेपर में उनकी फोटो और उनका न्यूज, ये सब हमारे को टोका सा दिया था इन सब चीजों ने
2: जी.
3: क्योंकि हम लोगों के घर पे माहौल जो था वो ऐसा था कि बहुत ही

पर हम चांद